ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 30 2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്ത. ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് അത് വാക്കിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ ആയിക്കോട്ടെ, അത് നാം ഒരു ജലാശയത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിയും പോലെ തന്നെയാണ്. നാം ജലാശയത്തിലേക്ക് എറിയുന്ന കല്ല് പോലെ തന്നെ മറ്റൊരാൾക്കെതിരെ പ്രയോഗിക്കുന്ന വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ നമുക്കറിയില്ല. അത് ഏറ്റുവാങ്ങുന്ന വ്യക്തിയിൽ എത്ര വലിയ ആഴത്തിലുള്ള മുറിവാണ് സൃഷ്ടിക്കുക എന്ന്. അപ്രിയ സത്യങ്ങൾ പോലും മറച്ചു വെച്ച് സംസാരിക്കുവാൻ നിർബന്ധിതമായേക്കാം. അന്യരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 15. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ആദ്യത്തെ യാത്രാവണ്ടി ഓടിത്തുടങ്ങിയതും ആകാശവാണിയും ദൂരദർശനും പ്രസാർഭാരതി കോർപ്പറേഷന് കീഴിൽ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറിയതും ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് മുംബൈ തുറമുഖത്ത് എത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 15. ഇംഗ്ലണ്ടും ഫ്രാൻസും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1656 സെപ്റ്റംബർ 15. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ആദ്യത്തെ യാത്രാവണ്ടി ഓടിത്തുടങ്ങിയത് 1830 സെപ്റ്റംബർ 15. ആകാശവാണിയും ദൂരദർശനും പ്രസാർഭാരതി കോർപ്പറേഷന് കീഴിൽ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറിയത് 1997 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ബഹിരാകാശത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് താമസിച്ച് പരീക്ഷണം നടത്താനായി ചൈന ടിയാൻഗോങ് 2 എന്ന ബഹിരാകാശ പരീക്ഷണശാല വിക്ഷേപിച്ചത് 2016 സെപ്റ്റംബർ 15. ജലദോഷത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനിടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചത് 1928 സെപ്റ്റംബർ 15. പെനിസിലിയം എന്ന പൂപ്പലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ചരിത്രപരമായി ഇവയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്നാൽ കണ്ടുപിടിച്ച ആദ്യത്തെ പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് INS ഡൽഹി മുംബൈ തുറമുഖത്ത് എത്തിയത് 1948 സെപ്റ്റംബർ 15. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചത് 1990 സെപ്റ്റംബർ 15. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് 1953 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. യു എൻ ഓർഗനൈസേഷൻ ജനറൽ അസംബ്ലിയുടെ 8th സെഷനിൽ ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്രഥമ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ സർക്കാർ ആശുപത്രിയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 2015 സെപ്റ്റംബർ 15. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശസ്ത്രക്രിയ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ എം വിശ്വേശ്വര അയ്യരുടെ ജന്മദിനമാണ് ഇന്ന്. 1860 സെപ്റ്റംബർ 15 അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിൽ ഈ ദിവസം എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ അഞ്ചാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.

0: രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയെ നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എം കെ രാഘവൻ MP എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ MP മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യ പ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ത്തിലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരിവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിന് ഉതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3rd മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് വൺ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ ദേശസേവാ യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് വി വി ബഹനാൻ കോർഡ് എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സംഭാവന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5th സെമിക്കോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
2: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: போகாதோரம்
1: പ്രധാന വാർത്തകൾ. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമി വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമിക്കോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജെത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചു വരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
2: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
1: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM RAHAT പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM RAHAT പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM RAHAT പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൗകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P Vishnuraj ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.

0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റെവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിശ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12 നിലയിൽ നിന്ന് വീണാണ് ദിശ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7:35:12. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. I am your host Preeta Sugathan. Dear listeners, have you ever thought about this, that the most interesting and beautiful stories begin in the most ordinary places? It means that something very interesting or meaningful can happen in a very simple everyday setting. A railway compartment, for example. People who don't know each other sit together for a few hours. They may exchange a smile, a few words, perhaps a cup of tea, and then the train reaches its destination and everyone goes their separate ways. But what if during that journey strangers began telling each other the stories of their lives? That's the world Anita Nair creates in Lady's Coupe. And that's the book we are going to talk about today in Reading Room. So join me, friends. We enter that compartment through the words of one of India's finest contemporary woman writers, Anita Nair. But before we begin exploring the story, let's pause for a moment and get to know the brilliant woman behind it. Anita Nair, a writer from Kerala, known for her sensitive and insightful portrayal of people, especially women and their everyday lives. She has written novels, short stories, poems, and books for children.

0: ഇന്ത്യയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: hospitals.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് കിഞ്ചന വർത്തമാനത്തിലൂടെ പങ്കുവെക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖചക്രഗദാ പത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ ഭഗവാനെ ഭക്തർ വിളിച്ചുവരുന്ന പേര്. പാതാളാഞ്ചനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഇത് ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരം കാണും. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകയ്ക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണവും. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെയും വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹ നിർമ്മാണ നിയമപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവ വ്യത്യാസമനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം അതായത് താമര എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസം കാണാൻ കഴിയും. പുറകിലെ വലത് കൈയിൽ ചക്രം, മുമ്പിലെ വലത് കൈയിൽ പത്മം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്നാണ് പറയുക. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ അവതാരം നടന്ന സമയത്ത് നന്ദഗോപുരയുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്ന് വഴുതി മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷയായി എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത്. ആദിപരാശക്തിയായ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വനദുർഗാ സങ്കല്പം കൂടി ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ 3 ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പിക്കുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. അഴൽ എന്നു പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ അഥവാ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായി ഇവിടെ 2 താലപ്പൊലികൾ ആഘോഷമായുണ്ട്. ഒന്ന് നാട്ടുകാരുടെ വകയാണ്, മറ്റേത് ദേവസ്വം വകയും. രണ്ടും അതിഗംഭീരമായി ആചരിച്ചു വരുന്നു. ഭഗവാന്റെ അരികിൽ ഇടത് ഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടുത്തെ പരാശക്തി ഭഗവാന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നുവെന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്ദിക്കണം എന്നാണ് ആചാരം. എന്നാൽ പലപ്പോഴും ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഭഗവതി നടയ്ക്ക് മുന്നിൽ ഒരു പാട്ടമ്പലവും പണിതിട്ടുണ്ട്. ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട്. ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത്. ഇടത്തരികത്ത് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ്. താലപ്പൊലി ഉത്സവം കൂടാതെ നവരാത്രിയും ഇവിടെ വിശേഷമാണ്. ഗുരുവായൂരമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരു ഗാനം കേട്ട ശേഷം മടങ്ങി വന്നിട്ട്. നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത് അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാനം തന്നെയാണ്. ഗുരുവായൂരപ്പനെ കുറിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും പറയുമ്പോഴും കേൾക്കുമ്പോഴും നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അതേ ഗാനം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ. തുളസി തീർത്ഥം എന്ന ആൽബം പുറത്തിറങ്ങിയത് 1986 ആ ആൽബത്തിലാണ് ഈ മനോഹരമായ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയാണ്. സംഗീതം TS രാധാകൃഷ്ണൻ. ആലാപനം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ഡോക്ടർ KJ യേശുദാസ് തന്നെ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നാം ഇന്നത്തെ കിഞ്ചന്റെ വർത്തമാനത്തിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ശിലാനിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. കിഴക്കോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലത് കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വെക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട്. കൂടാതെ കറുകമാല, നാരങ്ങാമാല, ഗണേശ സൂക്താർച്ചന തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ, അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഗ്രഹത്തിന്റെ തുമ്പിക്കൈ ഇടതുഭാഗത്തേക്കാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൽത്തറയിൽ പൂജിക്കാൻ വെച്ച്

ിരുന്ന ഗണപതിയെ പഴയ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുകയും പിന്നീട് ഇന്നത്തെ സ്ഥലത്ത് എത്തിക്കുകയുമായിരുന്നു. കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെയും ദർശനം. നാളികേര മുടക്കലാണ് പ്രധാന വഴിപാട്. കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പ ദർശനത്തിന് പോകുന്നത്. ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി നരസിംഹ ചൈതന്യങ്ങളും ഉള്ളതായി വിശ്വസിച്ചു പോരുന്നു. വിനായക ചതുർത്ഥി ഈ ഗണപതിക്ക് അതിവിശേഷമാണ്. ക്ഷേത്ര ശ്രീകോവിലിന് പിറകിൽ കിഴക്കോട്ട് ദർശനമായുള്ള കരിങ്കൽ തൂണുകളിൽ 10 ഭഗവാന്റെ ദശാവതാരങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. മത്സ്യം, കൂർമം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണ്. ശ്രീകോവിലിന് തൊട്ടുപിറകിൽ ഇവയുടെ നടുക്കായി അനന്തപത്മനാഭസ്വാമിയുടെ ഒരു രൂപം കാണാം. തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് സാമ്യമുള്ള രൂപമാണിത്. ഇവിടെ ഒരു അനന്തശയന ചിത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുലാക്കാട്ട് രാമൻ നായർ എന്ന അക്കാലത്തെ പ്രശസ്തനായിരുന്ന ചിത്രകാരനായിരുന്നു ഇത് വരച്ചത്. ഗുരുവായൂർ ശ്രീ വൈകുണ്ഠം എന്നറിയപ്പെട്ടിരുന്ന ഈ ചിത്രം ഗുരുവായൂരിൽ വരുന്ന ഭക്തരുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഇതിന്റെ പല കോപ്പികളും ഇന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ പഴയ വീടുകളിൽ കാണാൻ സാധിക്കും. 1970 തീപിടുത്തത്തിൽ ഇത് പൂർണ്ണമായും കത്തിനശിച്ചു. തുടർന്നാണ് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ച് പ്രസിദ്ധനായ സ്വാമിനാഥൻ കറുപ്പയ്യ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ രൂപം പണികഴിപ്പിക്കപ്പെട്ടത്. 18 നീളം വരുന്ന ഭീമാകാരമായ രൂപമാണ്. 2 കൈകളെയുള്ളൂ ഇവിടെ മഹാവിഷ്ണുവിന്. പാൽക്കടലിൽ മഹാസർപ്പമായ അനന്തന് മുകളിൽ മഹാലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തിന്റെ നാഭീകമലത്തിലുള്ള ബ്രഹ്മാവ്, വലതു കൈക്ക് താഴെയുള്ള ശിവലിംഗം, ഭഗവാനെ കണ്ടു തൊഴുന്ന നാരദൻ, പ്രഹ്ലാദൻ, മഹാബലി, വസിഷ്ഠൻ, വ്യാസൻ, കശ്യപൻ, വിഭീഷണൻ, ഉദ്ധവർ തുടങ്ങിയ ഭക്തോത്തമന്മാർ, ചുവട്ടിൽ ഭഗവാന് കാവലായി നിലകൊള്ളുന്ന ലക്ഷ്മീദേവിയും ഭൂമിദേവിയും, ദ്വാരപാലകരായ ജയവിജയന്മാർ, ഭഗവത് വാഹനമായ ഗരുഡൻ, കാവൽക്കാരനായ വിശ്വക്സേനൻ, സൂര്യചന്ദ്രന്മാർ, ഗരുഡന്റെ ചിറകിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, യോഗ നരസിംഹമൂർത്തി, ഗണപതി, അയ്യപ്പൻ, പട്ടാഭിഷിക്തരായ ശ്രീരാമസ്വാമിയും സീതാദേവിയും, ഇരുവരെയും വന്ദിക്കുന്ന ഹനുമാനും ലക്ഷ്മണനും, ശ്രീദേവി ഭൂദേവി സമേതനായി നിൽക്കുന്ന മഹാവിഷ്ണു, ഇവരെല്ലാം ഈ പ്രതിഷ്ഠയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ദിവസവും ഈ ശില്പത്തിന് വിളക്ക് വയ്പുണ്ട്. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കേ മൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനും ഇതാണ്. 3 ഉയരത്തിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. വലത് കൈയിൽ അമൃത കലശം ധരിച്ച് ഇടത് കൈ തുടയിൽ കുത്തിവച്ചിരിക്കുന്ന ധന്വന്തരി ഭാവത്തിലുള്ള ശാസ്താവാണ് ഇവിടെ. അതുമൂലം രോഗശാന്തിക്ക് ഭക്തർ ഇവിടെ ഭജിക്കാറുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതിന് ചരിച്ചു വെച്ച കരിങ്കല്ലും ചെറിയ ദീപസ്തംഭവുമുണ്ട്. ഇവിടെ എള്ളുതിരി കത്തിക്കൽ പ്രധാന വഴിപാടായിരുന്നു. എന്നാൽ 2007 ദേവപ്രശ്നത്തെക്കുറിച്ച് ഈ വഴിപാട് നിർത്തിവച്ചിരിക്കുകയാണ്. മണ്ഡലകാലത്ത് ഈ ശ്രീകോവിലിന് മുന്നിലാണ് ശബരിമലയിലേക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. നമുക്ക് മറ്റൊരു മനോഹരമായ ഗുരുവായൂരപ്പ ഭക്തി ഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. 1970 പുറത്തിറങ്ങിയ ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലായിരുന്നു ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരുന്നത്. ഉദയനന്റെ മകന്റെ സംവിധാനം കുഞ്ചാക്കോ ആയിരുന്നു. പ്രേംനസീർ, സത്യൻ, രാഗിണി, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനം രചിച്ചത് വയലറാണ്. സംഗീതം ജി ദേവരാജൻ. ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാർത്തി നാരങ്ങാമാല ധരിച്ചാണ് ഭഗവാന്റെ ഇരിപ്പ്. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെയുള്ളത്. വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടത് കൈ അരയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. വലത് ചുമലിൽ വേലുമുണ്ട്. 1970 തീപിടുത്തത്തെ തുടർന്ന് നവീകരിച്ച ശേഷമാണ് ഈ രൂപം കുത്തിവെച്ചത്. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപമുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വീരഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണിത്. തെക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ വലത് കൈയിൽ മരുത്വമലയും ഇടത് കൈയിൽ ഗദയും കാണാം. ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്തെ ഈ ഹനുമാനെയും തൊഴുതുപോരുന്നു. വെറ്റിലമാലയും കുങ്കുമവും ചാർത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ഈ ഹനുമാനെ സ്തുതിച്ചത് കാരണം അത്ഭുത കാര്യസിദ്ധി ഉണ്ടായതായി ചില ഭക്തർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും പാർവതി സമേതനായ ശിവന്റെ അദൃശ്യ സാന്നിധ്യമുള്ളതായി കാണപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി മമ്മിയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ദിശയായ വടക്കു പടിഞ്ഞാറേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായ ശിവന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയായുള്ള സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവും വിഷ്ണു ശയനവുമായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠകൾ. നൂറും പാലും നേദിക്കുന്നതാണ് ഇവിടെ പ്രധാന വഴിപാട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ എന്ന വളരെ പ്രസിദ്ധമായ ഗാനമാണ്. വനമാല എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രചന എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി, ആലാപനം ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഡിയർ ലിസണേഴ്സ്, ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദിസ്, ദാറ്റ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് and beautiful stories begin in the most ordinary places. It means that something very interesting or meaningful can happen in a very simple everyday setting. A railway compartment, for example. People who don't know each other sit together for a few hours. They may exchange a smile, a few words, perhaps a cup of tea. And then the train reaches its destination and everyone goes their separate ways. But what if during that journey, strangers began telling each other the stories of their lives? That's the world Anita Nair creates in Lady's Coupe. And that's the book we are going to talk about today in Reading Room. So join me, friends. We enter that compartment through the words of one of India's finest contemporary woman writers, Anita Nair. But before we begin exploring the story, let's pause for a moment and get to know the brilliant woman behind it. Anita Nair, a writer from Kerala, known for her sensitive and insightful portrayal of people, especially women and their everyday lives. She has written novels, short stories, poems and books for children. What makes Anita Nair special is the way she finds extraordinary stories in ordinary lives. Her characters are all very close to us. They are people

0: I want for myself. And with that beautiful thought, let me conclude today's episode of Reading Room. Until we meet again, keep reading, keep listening, and keep finding a little bit of yourself in every good story. This is Preetha Sugathan signing off. You are now listening to Community Radio Santhanam 90.4 FM, always with you wherever you are.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
1: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇന്ത്യയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ട്രസ്റ്റ് കൊല്ലം.
1: ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ബീന ഗുവേര.
0: യെസ്, നമ്മൾ രണ്ടും വീണ്ടും എത്തിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ സമയം 10:09 ആയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോംബോ ഇഷ്ടമുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്, അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അല്ലേ.
1: യെസ്, ഇന്ന് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ പറയുന്നതിന് മുൻപ് നമുക്ക് വേറൊരു കാര്യം പറയണ്ടേ അതിലെ,
0: എന്താണ്,
1: നമ്മൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടാണ് എത്താറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ ഇന്നൊരു കുസൃതി ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ആദ്യം ആരാണോ ഉത്തരം നൽകുന്നത്, അവർക്ക് നമ്മുടെ ഈ ലൈവില് അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പ്ലേ ചെയ്യുന്നത്.
0: എപ്പോഴും ഇങ്ങനെ ലൈവില് 10, 15, 20 ഒക്കെ സോങ് സജഷൻസ് വരുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഏതിടും എന്നുള്ള രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ലൈവിനിടയ്ക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് കരുതി.

0: കഴിഞ്ഞിട്ട് ലൈവിന് ശേഷമായിരിക്കും മിക്ക പാട്ടുകളും നമ്മൾ പ്ലേ ചെയ്യുന്ന അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ആരാണോ ആദ്യം ആൻസർ ചെയ്യുന്നത് അവർക്കാണ് ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ. അവർക്ക് ആ പാട്ട് അപ്പൊ തന്നെ അല്ലെങ്കിൽ അടുത്ത ഈ മൊമെന്റിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജിന് വേണ്ടി പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് ആഹാ എന്ന് പറഞ്ഞ് സെറ്റ് ആയിക്കുന്നു
1: ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അല്ലേ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നോളൂ. ഇതാണ് വാട്സ്ആപ്പ് നമ്പർ 8848555785. നമ്പർ ഒരിക്കൽ കൂടി
0: പറയുന്നു 8848555785. യെസ്, അപ്പൊ ഇന്ന് സെപ്റ്റംബർ 15th ഒരുപാട് എനർജിയോടുകൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശേഷങ്ങൾ പറയാൻ നമ്മളിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ്, തിങ്കളാഴ്ചത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ച അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ.
1: എല്ലാവരും
0: തിങ്കളാഴ്ച കാലം അടിപൊളിയാണ്, ചെറുതായിട്ട് ഉറങ്ങും പോയോ അയ്യോ ഇനി 6 എന്ന രീതിയിലാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടിരിക്കുക, എല്ലാ ദിവസത്തെയും പോലെ മനോഹരമാക്കിക്കൊണ്ട് നിങ്ങളുടെ ദിവസങ്ങൾ എല്ലാം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു
1: നേരത്തെ
0: സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു ശുഭചിന്തയോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ ശുഭചിന്ത എന്താണ്?
1: ഇന്നത്തെ ശുഭചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയൂ. അപ്പൊ എന്താ വേണ്ടത്? കാരണം എല്ലാവരുടെയും പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ പലപ്പോഴും നമ്മൾ നമ്മളെ മറന്നു പോകാറില്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ കൂടി ഒന്ന്
0: സ്നേഹിക്കുക,
1: സന്തോഷിപ്പിക്കുക. എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് തല്ലിക്കെടുത്തി മതിയാവും. അപ്പൊ അതുണ്ടാവാതെ സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തി നേടുന്ന സന്തോഷത്തിന് അധികം വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നൊന്നുമില്ല. ആദ്യം നിങ്ങളുടെ സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് നടക്കുക.
0: തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാതെ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ യാത്ര തുടരുക. അപ്പൊ ചിലപ്പോ ഒരു എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ യോ ഇക്കുട്ടി ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ പൊതുസമൂഹത്തിനനുസരിച്ച് മാറാൻ നിൽക്കാതെ നമുക്ക് സ്വന്തമായൊരു നിലപാടുകളുണ്ട്, അതിനനുസരിച്ച് മുമ്പോട്ട് പോകുക. അത് മനോഹരമാക്കിക്കൊണ്ടേയിരിക്കുക അല്ലേ. മറ്റൊരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താം എന്ന രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക.
1: കറക്റ്റാണ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ നമ്മളിൽ തന്നെ കണ്ടെത്തി അല്ലെ. നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ കൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു.
0: അപ്പൊ സാധാരണ ഈ ഒരു കോട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അച്ഛൻ അമ്മ, പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരുടേതായ കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ എനിക്കിനി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ടൈം അങ്ങ് കടന്നു പോകും കേട്ടോ. അത് കഴിയുമ്പോൾ കുട്ടികൾ ചോദിക്കും, അമ്മ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് ചെയ്തില്ല, അപ്പൂപ്പൻ എന്തുകൊണ്ട് എന്നെ നോക്കിയിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോൾ ശരിയായിരുന്നല്ലോ. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ആ ഒരു ചിലപ്പോൾ സ്ട്രഗിളിങ് ആയിരിക്കാം അല്ലെ, ചിലപ്പോൾ ടൈം നമുക്ക് ഒരു സമയം കിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അവിടെ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ നിമിഷവും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു സമയത്ത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ട് നീ ഒരു നല്ല രീതിയിൽ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒന്നും ചെയ്യാനില്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ഓരോ നിമിഷവും അടിപൊളിയാക്കുക, ജിൽ ജില്ലായിട്ടിരിക്കുക അല്ലേ.
1: നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടുകാരുടെ ഒന്ന് വഴക്കിടുകയും പറഞ്ഞാലും വേണ്ട കേട്ടോ, കാണിച്ചു തരാം എന്നൊക്കെ കരുതി.
0: അതാണ് ആദ്യം തന്നെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തത്, മറ്റൊരാളെ ദ്രോഹിക്കാതെ
1: പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് ദ
0: പോയിന്റ്. യെസ്, തീർച്ചയായിട്ടും അടിപൊളിയായിട്ടിരിക്കുക, ഓരോ നിമിഷവും ഹാപ്പി ആവുക. ഇന്നത്തെ മനോഹരമായിട്ടുള്ള ശുഭചിന്തയോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സമയം 10 കഴിഞ്ഞ് 14 ആയിരിക്കുന്നു.
1: അപ്പൊ നമ്മളൊരു ഗോൾഡൻ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങ്
0: കൊടുത്തേക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തായിരിക്കും ആ ചോദ്യം എന്നുള്ളത്. വളരെ നിസ്സാരമല്ലാത്തൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ.
1: വളരെ നിസ്സാരം എന്ന് തോന്നും, പക്ഷെ നിസ്സാരമല്ല എന്ന് നമ്മൾ കരുതും. പക്ഷെ ചിലർക്കൊക്കെ ചിലപ്പോ നിസ്സാരമായിരിക്കും.
0: നമ്മുടെ ശ്രോതാക്കൾ എന്താണെന്ന് അറിയാം, അതൊരു രഹസ്യമാണ്. വളരെ ബുദ്ധിമാന്മാരാണ്,
1: അവർക്ക് പറ്റില്ല,
0: അവർ തോറ്റു പിന്മാറില്ല. പലരും നമ്മുടെ രാജ്യം ചേച്ചി കേൾക്കുന്നുണ്ടായിരിക്കും, തോറ്റു പിന്മാറില്ല ഒരിക്കലും. അതെ,
1: ജയിച്ച് തന്നെ മുന്നേറും കരുതി തന്നെ മുന്നോട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ.
0: അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കാം അല്ലേ.
1: യെസ്, ചോദ്യം ചോദിക്കാം അല്ലേ. ഇന്ന് ചോദ്യം എന്റെ വകയാണ് കേട്ടോ. ഇന്ന് മാതിരയാണ് കുസൃതി ചോദ്യം കൊണ്ടുവരുന്നത്. പട്ടി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്.
0: അപ്പൊ ഇന്ന് അടി കൊടുക്കേണ്ടത്.

0: എനിക്ക് അടികൊള്ളാനൊന്നും വയ്യ.
1: ഇന്ന് അടി ഞാൻ ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇതാണ് ചോദ്യം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ ഒരാള് കടലിന്റെ നടുക്ക് പെട്ടുപോയി. അപ്പൊ അയാളുടെ കയ്യിൽ ആകെയുള്ളത് 2G SIM 3G SIM മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അയാളുടെ കയ്യിലില്ല. പക്ഷെ അയാൾക്ക് രക്ഷപ്പെടണം. അയാൾ എന്ത്
0: ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ അവിടെ നിർത്തുന്നു.
1: അപ്പൊ ഇതിപരമായിട്ട് അയാൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒന്ന് ചിന്തിക്കും, അയാളെ രക്ഷപ്പെടാൻ എങ്ങനെ കഴിയും.
0: അയാളെക്കാൾ അതിബുദ്ധിമാന്മാരാണ് നമ്മുടെ ശ്രോതാക്കൾ. അപ്പൊ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ആ വ്യക്തി എന്താണ് ചെയ്യാൻ പോകുന്നത്, കടലിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല,
1: ആകെ ഉള്ളത് 2G SIM 3G SIM മാത്രമാണ്. അപ്പൊ അത് വെച്ചിട്ട് വേണം പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ. എങ്ങനെ രക്ഷപ്പെടും?
0: ക്ലൂ കൊടുക്കരുത്, ഇത് ഗോൾഡൻ ചാൻസ് ആണ്. സോ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ലൈവിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണ്ടേ?
0: യെസ് കേൾക്കാം. അതിന് മുൻപ് പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളിലേക്ക് പറയാണ്, നമ്മളിങ്ങനെ ചൂട് കൊണ്ട് വല്ലാണ്ടിരിക്കാണ്. അപ്പൊ എന്താണ്, മഴ വരാനായിട്ട് പോവാണ് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ സാധാരണ ഈ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മെസ്സേജ് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവര് പറയാം, നിങ്ങളൊന്ന് ചുമ്മാതിരിക്കുക, അത് പെയ്യട്ട്,
1: വരാൻ പോകുന്ന മഴ തടഞ്ഞു.
0: നമ്മൾ പറഞ്ഞ മഴയെ നിർത്തുകയാണെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു അലേർട്ടും കാര്യങ്ങളിലേക്കും നമ്മൾ പോവുകയാണെങ്കിൽ ഇനി തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. യെല്ലോ അലേർട്ട് 15 ജില്ലയിലും കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ ബുധനാഴ്ചകളിലൊക്കെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം ചെറിയ ചെറിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ആ മേഖലയിലുള്ളവർ കൂടി ജാഗ്രത പുലർത്തണമെന്ന് കൂടി അടിയന്തരമായിട്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അലേർട്ടുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? യെസ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ ഇതുപോലെ പറഞ്ഞ പോലെ പല പ്രദേശങ്ങളിലുള്ള ശ്രോതാക്കൾ നമുക്കുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. അതുകൊണ്ടാണ് മഴ പെയ്യട്ടെ, അത് സ്വാഭാവികം പെയ്യട്ടെ, പക്ഷെങ്കിലും അതിന്റെ കാഠിന്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അത് പ്രോപ്പർ ആയിട്ട് പാലിക്കുക. മഴ പെയ്യാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുസൃതി ചോദ്യം ഗോൾഡൻ ചാൻസ് അപ്ഡേഷനിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരു നല്ല പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും. നമ്മളും ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളുടെ. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ അയച്ചോളൂ. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ചോദ്യത്തെ, ഈ ഒരു ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം ആരാണോ നൽകുന്നത് അവരുടെ ഒരു സോങ് ആയിരിക്കും നമ്മൾ
0: ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ലൈവിനിടയ്ക്ക് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ചോദ്യങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഇന്നുണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ?
1: മാത്രം
0: യെസ്. അപ്പോൾ എന്തായാലും ആൻസർ ഒക്കെ ആലോചിച്ചിരുന്നോളൂ. ഒരു പാട്ടൊക്കെ കേട്ട് രസമായിട്ടിരുന്നോളൂ. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ബീന ഗുവേര.
1: യെസ്. അപ്പം നമ്മുടെ ഒരു ഗോൾഡൻ ചാൻസിന് ആരാണ് അർഹനായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് റീചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം എന്തായാലും നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാമല്ലേ ബീന ചേച്ചി.
2: അതെ.
1: യെസ്.
2: ചോദ്യം ഇതാണ്. ഒരാൾ കടലിന്റെ നടുക്ക് പെട്ടുപോയി, അയാൾക്ക് രക്ഷപ്പെടണം. പക്ഷെ അയാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2G SIM 3G SIM മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ രക്ഷപ്പെടും? ആ ഒരു 2 SIM വെച്ചിട്ട് അയാൾ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നമുക്കറിയേണ്ടത്.
1: അതിക്ക് ഉത്തരമാണ് നമുക്ക് വേണ്ടത് അല്ലേ? യെസ്. അപ്പോ അങ്ങനെ നിങ്ങൾ എല്ലാരും മെസ്സേജ് അയച്ചോളൂ, നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മെസ്സേജ് ആദ്യം അയക്കുന്ന, കറക്റ്റ് ആൻസർ അയക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇതാ ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും ലൈവിനിടയ്ക്ക്. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും എന്താ പറയുക, ഇപ്പോൾ വാർത്തകളിലെല്ലാം സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നോർമലി കേരളത്തിൽ പൊതുവെ ലൈസൻസ് എടുക്കാൻ പാടാണ്. ഇനി ഇതാ ഒരുപാട് ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്ന ഒരു വിഷമമുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ലൈസൻസ് എടുത്ത വ്യക്തികൾ എടുക്കാത്ത വ്യക്തികളെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ മുകേഷിനെ നോക്കി മായംകുട്ടി, അതായത് നമ്മുടെ ജഗദീഷ് ഇങ്ങനെ ആക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്, അതാണ് ഇപ്പോൾ ലൈസൻസിൻ്റെ ഇത്.

0: വരയ്ക്കുമ്പോൾ സ്റ്റിക്കറായിട്ട് വരുന്നത്. എന്തായാലും ഞാൻ ഇതുവരെ ലൈസൻസ് എടുക്കാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്.
1: അതെ, അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തിട്ടുള്ളത് കൊണ്ട്
0: എനിക്ക് ചിരിയുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ആ ഒരു ചിരിയുണ്ട്.
1: ആതിരാ, ഒരുപാട് കടമ്പ കടന്ന് വേണം ഇനി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ സാധാരണ ഒരു 3 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതുവരെ ഉള്ളത് അങ്ങനെയാണ്. കാരണം ലേണേഴ്സ്, അതുപോലെ തന്നെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ്, ഇത് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഇനി ഈ ഒരു ലേണേഴ്സ് കഴിഞ്ഞതിന് ശേഷം 30 ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന് പറയുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഗതാഗത കമ്മീഷണറൊക്കെ പറയുന്നത് ഇത് വെക്കാനുള്ള ഏറ്റവും ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഒരു ത്രില്ലിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് പോയിരിക്കുകയാണ് എല്ലാ ഡ്രൈവേഴ്സും അല്ലേ. ഇപ്പോൾ മറ്റുള്ള ഒരു വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഓവർടേക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡിൽ എനിക്ക് പോകണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മുടെ ഡ്രൈവർമാർ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് അപകടങ്ങളാണ്
0: റോഡിൽ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, അയ്യോ ഇത്രയും ടെസ്റ്റുകൾ എടുക്കണമെന്ന്. പക്ഷേ എങ്കിലും അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 4 ഘട്ടങ്ങളായിട്ടാണ് ഇനി ഡ്രൈവിംഗ് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സായി എന്ന് പറയാൻ സാധിക്കുന്നത്. സാധാരണ ഉള്ളതുപോലെ തന്നെ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിന് ശേഷം 2 ഘട്ടമായിട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് തന്നെ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് പുതിയതായിട്ട് ചേർന്നിരിക്കുന്നത് ഈ ലൈസൻസിങ്ങിൻ്റെ
1: കാര്യത്തിൽ. രാജ്യത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ടെസ്റ്റ് ആയിരുന്നു ഇത്. അത് നമ്മൾ ഇങ്ങോട്ട് കടം എടുക്കുകയാണ്. കാരണം
0: അതെ. അപ്പൊ അതുപോലെ തന്നെ ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റിനും ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ ഇനി പാസ്സായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലേ.
1: അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ കേരള പോലീസിന്റെ ഒരു അപ്ഡേഷൻസ് കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പിന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന സീബ്ര ലൈൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷേ പലരും സീബ്ര ലൈൻ ഇപ്പോൾ നമ്മളുടെ തൊട്ട് മുന്നിലാണെങ്കിൽ പോലും അവർ ആ ഒരു ലൈൻ ഉപയോഗിക്കാതെ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അതിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ വെച്ചിട്ടായിരിക്കാം അവർ പലപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്നത് അല്ലേ. അപ്പം ഈ കാൽനട യാത്രക്കാർ ഒരുപോലെ സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സീബ്ര ലൈൻ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അത് നമ്മൾ കാൽനട ചെയ്യുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കാരണം ഈ ഒരു സീബ്ര ലൈൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാൽ, കാരണം ആ ഒരു സീബ്ര ലൈനിലേക്ക് കയറുമ്പോൾ തന്നെ വരുന്ന വണ്ടികൾ അവർ സ്ലോ ചെയ്ത് തരും. അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു കിടക്കാവുന്നതാണ്. പക്ഷെ ചിലരുണ്ട് ഈ പറയുന്നത് പോലെ വണ്ടി വരുന്നതെന്ന് നോക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും സീബ്ര ലൈനിലേക്ക് കയറുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവർ റോഡ് മുറിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ പാഞ്ഞു വരുന്ന വണ്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ, സൈഡിലുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അപകടം വിളിച്ചു വരുത്തുന്നത് നമ്മൾ സ്വയം നിർത്തുക, അതുപോലെ തന്നെ സീബ്ര ലൈൻസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ചെയ്തുകൊണ്ട് ചിലരുടെ ഒരു പോക്കുണ്ട് അല്ലേ. ആ പോക്ക് കണ്ടാൽ തോന്നും അവർക്ക് സ്വന്തമായിട്ട് ഈ റോഡ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളത് പോലെ
0: ചിലർക്കാണ്. യെസ്, അപ്പോൾ സാധാരണ നമുക്ക് നമ്മൾ നോർമലായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട, നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഔട്ട് ആവുന്നത്. ചിലപ്പോൾ ആ പറയുന്ന വ്യക്തികൾ എന്തായിരിക്കും പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ഒരു ഹാപ്പി മൂഡിലായിരിക്കില്ല, ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് ആയിരിക്കും എത്തിക്കുന്നത്.
1: ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല ആതിര ഈ പറയുന്നത് പോലെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ പലരും അത് കേൾക്കുന്നില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കുന്ന ആ ഒരു ഒരു ഒരു മിനിറ്റ് പോലും ആകില്ല ആ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ. ആ ഒരു ടൈം നിങ്ങൾ ആ ഫോണൊന്ന് മാറ്റി വെച്ചതിന് ശേഷം റോഡിന് ഇപ്പുറത്ത് വന്നിട്ട് സംസാരിക്കാമല്ലോ അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ലൈസൻസിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവന് ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ഒരുപാട് നല്ല ഒരു എന്താ പറയുക കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ അതിന് ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു അല്ലേ. വിഷമത്തോടു കൂടി ഞാനും ഹാറ്റ്സ് ഓഫ് ചെയ്യുകയാണ്. 100-ൽ കുറഞ്ഞത് 60 മാർക്കെങ്കിലും നിർബന്ധമായിട്ട് വേണം എന്നുള്ളത് തന്നെയാണ് അവര്
1: സങ്കടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടമാണോ ചിരിയാണോ?
0: അതെ, ഇല്ല പക്ഷെ കുഴപ്പമില്ല, ഞാനൊരു പെർഫെക്റ്റ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സെറ്റ് ആകുമ്പോൾ ഞാനൊരു പെർഫെക്റ്റ് ഡ്രൈവറായിട്ട് മാറും എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
1: അത് ആദ്യം അല്ല പറയേണ്ടത്, പെർഫെക്റ്റ് ഡ്രൈവർ ആണ് എന്നുള്ളത് മറ്റുള്ളവരാണ്.
0: എന്റെ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് അല്ല, എന്റെ കൂടെ അടുത്തിരുന്ന് ഞാനൊരു ഡ്രൈവറായിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ജസ്റ്റ് അയ്യോ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഡ്രൈവ് ചെയ്യാത്തത്. നിങ്ങൾ ചിന്തിക്കുക, മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
1: അപ്പോൾ അതിരാ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അപ്പൊ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ടുണ്ട്.
0: പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയി പോയി ബീന. കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്, എല്ലാവരും എടുക്കുമ്പോഴാണ്
1: അറിയില്ല. അതിരാ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും ഈ ആൻസർ പറയുന്നത്
0: ഞാൻ എപ്പോഴും പറയാറുണ്ട്, 11 മണിക്ക് ശേഷം അയക്കാം. അതങ്ങനല്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അയക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ആൻസർ റിവീൽ ചെയ്യാം അല്ലേ?
1: തീർച്ചയായിട്ടും. ഒരാൾ കടലിന്റെ നടുക്ക് പെട്ടുപോയി, അപ്പൊ അയാളുടെ കയ്യിൽ രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ആകെ ഉള്ളത് 3G SIM 2G SIM മാത്രമാണ്. അപ്പൊ അയാൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. അതിനുള്ള ആൻസർ
0: എല്ലാരും പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു?
1: സുഭാഷ് അടിമാലി പറഞ്ഞിരിക്കുകയാണ്, ഈ അടിമാലിക്കാരെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ അടിമാലിക്കാർ ഇത്ര ബുദ്ധിയുള്ളവരാണ്.
0: എല്ലാരും ബുദ്ധിയുള്ളവരാണ്,
1: തീർച്ചയായിട്ടും.
0: പറഞ്ഞിരിക്കുന്നത് രാജൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? രാജൻ ചേച്ചി,
1: നമ്മുടെ രാജൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, രാജൻ ചേച്ചി
0: രാജം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് സുഭാഷ് അടിമാലി.
1: ഇല്ല, രാജം ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ കേൾക്കണ്ടേ? 2G SIM 3G SIM കടലിലേക്ക് എറിഞ്ഞ് രക്ഷപ്പെടും.
0: രാജൻ ചേച്ചി എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി ഒത്തിരി സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് അനുസരിച്ച് നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ പ്രതികരിക്കുന്നത്. അപ്പൊ ചേച്ചി അടുത്ത ചോദ്യത്തിന് എന്തായാലും ചേച്ചി കറക്റ്റ് ആൻസർ പറയുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
1: അപ്പൊ നമ്മുടെ മായ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മായ ചേച്ചി പറഞ്ഞിരിക്കുന്നത് 2G യും 3G യും കൂട്ടി 5G ആക്കിക്കൊണ്ട് വിളിച്ച് അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ച് രക്ഷപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: വളരെ ബുദ്ധിപരമായ
1: ഒരു നീക്കമാണ്. പക്ഷെ ആ ഒരു ബുദ്ധിപരമായ നീക്കം ഇവിടെ വേണ്ട, ഞാൻ വേറെ ബുദ്ധിപരമായ
0: ഉദ്ദേശിച്ച ആൻസർ തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ വളരെ നിർബന്ധമായിട്ടുള്ളൊരു ഇത്. കാര്യം ഗോൾഡൻ ചാൻസ് ആണ്. അപ്പൊ
1: ഇന്നത്തെ ആ ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സുഭാഷ് അടിമാലിക്ക് വേണ്ടിയിട്ടാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. കുസൃതി ചോദ്യത്തിന്റെ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഏതായാലും സുഭാഷ് പറയുന്നതിന് മുൻപ് ഞാൻ അങ്ങ് റിവീൽ
0: ചെയ്യാം.
1: ആൻസർ എന്ന് പറയുന്നത്, ഞാൻ 3G SIMൽ നിന്നും 2G SIM കുറച്ച് 1G ആക്കും.
0: എന്തൊരു ബുദ്ധിമാനാണ്. ഇത് തികച്ചും സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയാണ്, ഒരിക്കലും അത് നടക്കില്ല. പക്ഷെ 1G അല്ലേ,
1: 1G ആയിട്ട്,
0: അതെ 1G ആക്കി.
1: ഇംഗ്ലീഷിൽ ഒന്ന് 1G എന്ന് പറഞ്ഞു,
0: അപ്പൊ ആ ഒരു 1G, അപ്പൊ ഇന്നത്തെ അടി അങ്ങോട്ടേക്ക് കൊടുത്തോളൂ. അപ്പൊ 1G, അതായത് 1G 1G ആക്കി, ആ രീതിയിലാക്കി തുഴഞ്ഞു പോകും. സാങ്കല്പിക കഥയാണ് കേട്ടോ. അപ്പൊ അത് ആ ഒരു രീതിയിൽ എടുക്കുക, കുസൃതി ചോദ്യമാണ്. അപ്പൊ ആരും അടിക്കണ്ട മീനെ. യെസ്, അപ്പോ എന്തായാലും ആദ്യം ആൻസർ, അതെ ആൻസർ പറഞ്ഞിരിക്കുന്നത് സുഭാഷ് അടിമാലയാണ് അല്ലേ.
1: അപ്പൊ സുഭാഷ്, സുഭാഷിന് ഇഷ്ടപ്പെട്ട ഒരു സോങ് പറഞ്ഞോളൂ, നമ്മൾ തീർച്ചയായും.
0: അപ്പൊ നമ്മുടെ സമയം 10:33 ആയിരിക്കുന്നു. മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധുനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
4: ആതിര. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു, നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 10:39 ആയിരിക്കുന്നു. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യത്തിന് ആൻസറൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആൻസർ ചെയ്തിരിക്കുന്നത് സുഭാഷ് അടിമാലയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു പാട്ട് സോങ് സജഷൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു ലൈവിനിടയ്ക്ക് തന്നെ പ്ലേ ചെയ്യും എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഏത് പാട്ടാണ് ചോദിച്ചത്?
3: അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് വെണ്ണില ചന്ദനക്കിണ്ണം എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ അതിന്
4: അടുത്തതായിട്ട് നമ്മൾ തീർച്ചയായിട്ടും സുഭാഷ് അടിമാലയുടെ ആ ഒരു സോങ് തന്നെ ആയിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഴകിയ രാവൺ എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ, നല്ല രസമുള്ള സോങ് ആണ്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പൊ സുഭാഷ് ഹാപ്പി ആയില്ലേ? യെസ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അത് റിവീൽ ചെയ്തതുകൊണ്ട് അടുത്ത ചോദ്യവുമായിട്ട് ഇന്ന് ബീന ഗുവേര അടുത്ത അടി മേടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു.
3: ടിക്കാനുള്ള ദിവസമാണ് തോന്നുന്നു. ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ രാമു രാവിലെ ചന്തയിൽ പോയി. ചന്തയിൽ പോയപ്പോ രാമു ഒരു മീൻ വാങ്ങി. ആ മീൻ വാങ്ങിയ ഉടൻ, രാമു വാങ്ങിയ ഉടൻ തന്നെ ആ മീൻ അങ്ങ് പറന്നുപോയി. എന്തുകൊണ്ടാണ് പറന്നുപോയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
4: അപ്പൊ രാമു എന്ന് പറഞ്ഞ വ്യക്തി മീൻ വാങ്ങാൻ ചന്തയിൽ പോയി, പക്ഷെ വാങ്ങിയ മീൻ പറന്നുപോയി എന്നുള്ളതാണ്. ഇത് കുറച്ച് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. സിമ്പിൾ ആണെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ.
3: ആദരെ എനിക്കല്ലെങ്കിലും ഞങ്ങളുടെ ശ്രോതാക്കളെ കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമേ അല്ല.
4: അതെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും എല്ലാവരും അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
3: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848555.

0: പോവാ അല്ലേ.
1: അപ്പൊ
0: സാധാരണ നമ്മൾ കേൾക്കുന്ന എപ്പോഴും നമ്മുടെ ഒരു നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന ടൈം തൊട്ടേ എന്താവണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ടീച്ചർ അല്ലെ. ഇതിൽ മൂന്നിന്റെ അപ്പുറം ഒരു ഓപ്ഷൻ നമ്മൾ അന്ന് പറയാറില്ല കുഞ്ഞുങ്ങൾ അല്ലെ.
1: എന്തോ ഒരു വലിയ കാര്യം എഞ്ചിനീയർ
0: ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോ എന്ന് പറയുമ്പോൾ കുറെ വൈവിധ്യമാർന്ന തൊഴിലുകളുണ്ട്. ഇന്ന് ഒരുപാട് ജോലികളുടെ ഭാഗമായിട്ട് നിങ്ങൾ അപ്പൊ എഞ്ചിനീയർ അല്ലെന്ന് പറയുന്നതിന്റെ ഒരു എങ്ങനെയാണ് ആ ഒരു വാക്ക് വന്നതെന്ന് പറയുമ്പോൾ എഞ്ചിനീയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ ഒരു വാക്യം എത്തുന്നത്. അതായത് സ്വാഭാവികമായിട്ടുള്ള നൈപുണ്യം എന്നത് തന്നെയാണ് ഈ ഒരു എഞ്ചിനീയർ എന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ മികച്ച സിവിലിയൻ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ളതും രാഷ്ട്ര തന്ത്രജ്ഞനുമായിട്ടുള്ള സർ എം വിശ്വേശ്വരയ്യരുടെ ജന്മദിനമാണിന്ന്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് 1968 മുതൽ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ.
1: അതെ, സെപ്റ്റംബർ 1861 അദ്ദേഹം ജനിച്ചത്. തൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഒക്കെ കൊണ്ട് ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ വലിയൊരു സ്ഥാനം നേടിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ലേ. അപ്പൊ എഞ്ചിനീയറിംഗ് രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഞ്ചിനീയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കെട്ടിടവും റോഡും പാലവും ഒക്കെ നിർമ്മിക്കുന്ന ഒരു മേഖല മാത്രമല്ല, ഏതാണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എഞ്ചിനീയർമാരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എഞ്ചിനീയർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ വീട് വയ്ക്കുക അല്ലെങ്കിൽ കെട്ടിടം പണിയുക അല്ലെ, പാലം പണി, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മൾ എഞ്ചിനീയർമാരെ കൊണ്ട് ഒരുപാട് സ്വാധീനങ്ങളാണ് നമ്മുടെ ഈ ഒരു മേഖലകളിൽ ഉള്ളത്.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. റെയിൽവേ ട്രാക്കിലെ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ ഒരു സാമർഥ്യം കൊണ്ട് 100 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അപ്പൊ എന്തോ ഒരു ട്രാക്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അകത്തിരുന്നു കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് എന്താ ആ ഒരു ചെയിൻ വലിച്ചതിന് ശേഷം അദ്ദേഹം അത് കണ്ടുപിടിക്കുകയും അത് സുരക്ഷിതമാക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടറിവുകളാണ്. അപ്പൊ അത്രയും എഞ്ചിനീയർസ് എന്ന് പറയുമ്പോൾ അത്രയും ബ്രില്യന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എല്ലാ മേഖലകളിലും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലും വളരെ നൈപുണ്യപരമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട്. എഞ്ചിനീയർസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഈ പ്രകൃതിയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രകൃതികളുടെ ഏറ്റവും മികച്ചൊരു എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്ന ആരായിരിക്കും? തൂക്കണം കുരുവികളാണ് അല്ലെ. അവരെന്ത് രസമായിട്ടാണ് തൂക്കണം കുരുവികളില്ലേ.
1: അതെ, ആ കുരുവികളെ മാത്രമല്ല പിന്നെ അതിര, എനിക്ക് തോന്നുന്നു നമ്മുടെ കാക്കകള് ഏറ്റവും കൂടുതൽ ഒരുപാട് നമ്മുടെ പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്.
0: അപ്പൊ ഇവര് ഈ തൂക്കണം കുരുവികളെയാണ് നമ്മൾ പ്രകൃതിയുടെ ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ എഞ്ചിനീയേഴ്സ് ഡേയിൽ നമ്മൾ അവരെയും കൂടെ ഓർക്കണം എന്നുള്ളതാണ്. എഞ്ചിനീയേഴ്സിന്റെ മഹാത്മ്യത്തെ പറ്റി പറയുമ്പോൾ പ്രകൃതിയുടെ വ്യക്തികളെ നമ്മൾ ഓർക്കണം അല്ലെ. അപ്പൊ അവരേറ്റവും മികച്ച രീതിയിൽ ഈ പുല്ലുകളൊക്കെ കറക്റ്റ് കൃത്യമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ഒരു കൂട് മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു വിസ്മയം തന്നെയാണ് അല്ലെ. അപ്പൊ എഞ്ചിനീയേഴ്സ് ഡേയിൽ ഏറ്റവും മികച്ചതായിട്ട് നിലനിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സമർപ്പണമാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നത് അല്ലെ.
1: ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയേഴ്സിനെയും അതുപോലെ തന്നെ ഇനി എഞ്ചിനീയർ ആവാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് അല്ലെ.
0: തീർച്ചയായിട്ടും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, ഇതിന് ആൻസർ പറയുന്നവർക്കും ആ ഒരു ആദ്യം പറയുന്ന വ്യക്തിക്കും നമ്മൾ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അവ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഒരിക്കൽ കൂടി ബീന ചേച്ചി ഇതാ പറയാൻ പോവാണ്.
1: അതെ, ചോദ്യം ഇതാണ്. നമ്മുടെ രാമു രാവിലെ ചന്തയിൽ മീൻ വാങ്ങാൻ പോയി. അപ്പോൾ രാമു വാങ്ങിയ മീൻ രാമുവിൻ്റെ കയ്യിൽ നിന്ന് പറന്നുപോയി എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ആ മീൻ പറന്നു പോയത് എന്നാണ്
0: ഇന്നത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: അതെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസറുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയുന്ന ആൻസർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത്
0: നമ്മളത് അംഗീകരിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന ആൻസർ തന്നെ വേണം എന്നുള്ളതാണ് ഈ കുസൃതി ചോദ്യത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അല്ലെ,
1: അങ്ങനെയാണ് നമ്മുടെ സുഭാഷ് അടിമാലി നമ്മൾ കറക്റ്റ് ആൻസർ തന്നതുകൊണ്ട് തന്നെ സുഭാഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മളടുത്ത് കേൾക്കാൻ പോകുന്നത്.
0: സൂപ്പർ സോങ് ആണ്, അത് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ ആ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്രയോടൊപ്പം നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ സുഭാഷ് അടിമാലിയായിരുന്നു ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുസൃതി ആൻസറിന് നമ്മളൊരു ഗോൾഡൻ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന പാട്ട് അപ്പം തന്നെ നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തു. എന്തായാലും അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി ബീന ഗുവേര ചോദിക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
3: അതെ, അപ്പോ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോ ആദ്യം ഇതായിരുന്നു ചോദ്യം. നമ്മുടെ രാമു രാവിലെ ചന്തയിൽ മീൻ വാങ്ങാൻ പോയി. അപ്പോൾ രാമു വാങ്ങിയ മീൻ രാമുവിന്റെ കയ്യിൽ നിന്ന് പറന്നുപോയി. അപ്പൊ എന്തുകൊണ്ടാണ് ആ മീൻ പറന്നു പോയതെന്നായിരുന്നു എന്റെ ചോദ്യം. ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്നാലും നമ്മളുടെ ആൻസർ അങ്ങോട്ട് വന്നിട്ടില്ല.
0: അതായത് നമ്മുടെ ശ്രോതാക്കൾ അയച്ചിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് വായിക്കാം അല്ലേ നമുക്ക്?
3: അതെ, തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം. അപ്പൊ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജം ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പോൾ രാജം ചേച്ചി അയച്ചിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്, രാമു വാങ്ങിയ ഫിഷ് ഫ്ലൈങ് ഫിഷ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
0: ഞങ്ങൾ ഉദ്ദേശിച്ച ഉത്തരത്തിലേക്ക് എത്തണം, അതൊന്ന് മലയാളീകരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ.
3: അതെ,
0: ഏകദേശം ക്ലൂയിലേക്കും കൂടെ എത്തിയിരിക്കുകയാണ്. അതെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഈ ഒരു ചോദ്യത്തിന്. അടുത്ത ചോദ്യമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അല്ലേ?
3: യെസ്. അപ്പോൾ നമുക്ക് മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബലം ഒരെണ്ണമേ വേണ്ടു, അത് മനോബലം. സമസ്ത രോഗത്തിനുമുള്ള ഔഷധമായി അതിനെ കണക്കാക്കുക. സ്വാമിയുടെ, വിവേകാനന്ദൻ സ്വാമിയുടെ എന്നാണ് ഉദ്ദേശിച്ചത്. വാക്കിന് പ്രശസ്തിയേറെ. അറിയാതെ, ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ, പരസ്പരം നമ്മളിൽ നിന്നുള്ള അകലത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വികാരങ്ങളിലൊന്ന് നമ്മൾ കാരണം വളരെയധികം ആളുകൾ സന്തോഷത്തിലാവുക എന്നതാണ്. പല കാര്യത്തിലും എല്ലാം ശരിയാവും എന്നൊന്നില്ല, എല്ലാം ശീലമാവും എന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊട്ടേഷൻ ആയിരുന്നു. മനോബലമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
3: അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, കടലിൽ പറക്കുന്ന ഒരു മീനുണ്ട്, അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വാങ്ങിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: അപ്പൊ അതിന്റെ പേര് പറയണം അല്ലേ? അത് പേരിലാണ് കാര്യമിരിക്കുന്നത്. അപ്പൊ പേര് പെട്ടെന്ന് പറഞ്ഞോളൂ. എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: അതെ, അപ്പൊ നമ്മുടെ ദിലു ബ്ലോസൺ ബ്ലസൺ എഴുതിയ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് റേഡിയോ ചാനൽ പരിചയപ്പെടുത്തിയത് ബിനു ആശാനാണ്. ഞങ്ങൾ അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈ റേഡിയോ ചാനൽ ഞാൻ കേൾക്കാറുണ്ട്. നിങ്ങളുടെ അവതരണം വളരെ നല്ലതാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഈ റേഡിയോ കുടുംബത്തിൽ ഞാനും പങ്കുചേരാം. എപ്പോഴേ ഞങ്ങൾ ചേർത്ത് കഴിഞ്ഞു.
0: താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അടിമാലി ബ്രദേഴ്സ് അല്ലെങ്കിൽ അടിമാലിയിലെ ടീം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടീമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്, പറയേണ്ട ഒരു കാര്യം ഇത് കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലം റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പലരും കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കേട്ട് ആസ്വദിക്കുന്നു എന്നറിയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ചേർന്ന് ഈ ഒരു ചെറിയ കൂട്ടായ്മ വലിയ രീതിയിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാണ്.
3: അതെ, ദിലു പറഞ്ഞിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, ഈ റേഡിയോ സാന്ത്വനം എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ബ്രദർ മുത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ മുത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനശ്വരം മൂവിയിലെ താരാപഥം ചേതോഹരം എന്നുള്ള പാട്ട് നമുക്ക് തീർച്ചയായിട്ടും, നമുക്ക് പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ബ്രദർ റേഡിയോ കേൾക്കുന്നുണ്ട്, അവന് പാട്ടുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താരാപഥം ചേതോഹരം അനശ്വരം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ ആൻസറും തന്നിട്ടുണ്ട്, രാമു മേടിച്ച മീൻ പറക്കും മീൻ ഫ്ലൈയിങ് ഫിഷ് ആയിരുന്നു എന്നാണ് പറയുന്നത് ദിലു. അപ്പൊ ദിലു,
0: ഞങ്ങൾ ഉദ്ദേശിച്ച ആൻസർ അതായത് മലയാളീകരിക്കുക, ഉദ്ദേശിച്ച ആൻസർ നമുക്ക് ഇവിടെ വേണം, അതാണ്. അപ്പൊ നമുക്ക് സമയം 10:57 ആയിരിക്കാണ് ഇന്നത്തെ.
3: വീണ്ടും രാജൻ ചേച്ചി വന്നിരിക്കുകയാണ്, അത് ഉണക്കമീനായിരിക്കും.
0: അപ്പൊ രാജൻ ചേച്ചി നമ്മുടെ മുത്താണ് അല്ലേ. അപ്പൊ രാജൻ ചേച്ചി എപ്പോഴും നമ്മളോടൊപ്പം ഇങ്ങനെ ലൈവ് ആയിട്ട് ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ തോറ്റുകൊടുക്കില്ല എന്ന രീതിയിൽ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൻസർ തെറ്റിപ്പോയി, ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ. യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സെപ്റ്റംബർ 15 മെയിൻ ആയിട്ട് പറയപ്പെടുന്ന സ്പെഷ്യാലിറ്റികളിൽ ഒന്നാണ് ഇന്ന് ലോകമെമ്പാടും ജനാധിപത്യ ദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭരണം ജനങ്ങൾക്കായി നിലനിർത്തുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് നിലനിൽക്കുന്നത്. 2007 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത്. പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് എല്ലാ വ്യക്തികളിലും അവബോധം സൃഷ്ടിക്കുക, ജനങ്ങളുടെ ഭരണം ജനങ്ങൾക്കായി ജനങ്ങളാൽ എന്ന എബ്രഹാം ലിങ്കന്റെ ആശയമാണ് എപ്പോഴും ഈ ഒരു ദിവസം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളും പ്രാധാന്യവും ഈ ഒരു ദിവസം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഓരോ ദിവസവും ജനാധിപത്യ ദിനമായിട്ടല്ലേ, ആ ഒരു സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും ആ ഒരു ദിനത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആണെങ്കിലും നമ്മൾ എന്നും ആഘോഷിക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം അല്ലേ.
3: അതെ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2007 ഈ ദിനം വർഷം തോറും ആചരിക്കണമെന്നൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഔദ്യോഗിക ആചരണം 2008 നടന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, പൊതുജന പങ്കാളിത്തം അതുപോലെ തന്നെ എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആണ് ഈ ഒരു ദിവസം നമ്മൾ അംഗീകരിച്ച്
0: അതെ ആചരിക്കുന്നത്. 2026 ജനാധിപത്യ ദിനത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിട്ട് വരുന്നത് മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ പ്രക്രിയകളിൽ ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തവുമാണ് എടുത്തു പറയുന്നത്. ചർച്ചകളിലൂടെയും പൊതുസഭകളിലൂടെയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലുമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ എടുത്തു പറയുന്ന ഒരു സവിശേഷതയായിട്ട് 2026 ഫോക്കസ് ചെയ്യാണ്. അതുവഴി പരസ്പര വിശ്വാസവും സമാധാനവുമുള്ള ഒരു ജനാധിപത്യ സമൂഹത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തുക എന്നുള്ളതാണ് യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണി ഗുട്ടറസിന്റെ മെയിൻ ആയിട്ടും എടുത്തു പറയുന്ന ഒരു അജണ്ടയായിട്ട് തന്നെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓരോ നിമിഷവും ജനാധിപത്യത്തെ മുറുകെ പിടിക്കുമ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള കോൺട്രവേഴ്സീസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതനുസരിച്ച് ശക്തമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ്.
3: തീർച്ചയായിട്ടും 2026 തീം എന്ന് പറയുന്നത് പോലും ഓരോ ശബ്ദവും പ്രാധാന്യം അർഹിക്കുമ്പോൾ ജനാധിപത്യം ഫലം ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരിലും ഓരോ ശബ്ദങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജനാധിപത്യത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ശബ്ദം തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇന്നത്തെ ഒരു ദിവസം.
0: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. സമയം 11 ഉസൃതി ചോദ്യം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആൻസർ ഒക്കെ അയച്ചോളൂ.
3: ഒരുപാടിലും ഞാനൊന്ന് ജയിക്കട്ടെ ഇവിടെ.
0: ഇതില് പക്ഷേ പെട്ടെന്നൊരു ജയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാവർക്കും അറിയാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഒന്ന് പറ്റിക്കുകയാണ് മെസ്സേജ് അയക്കാതെ. അപ്പോൾ എല്ലാവരും അയച്ചോളൂ, അയക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ

0: 8485875
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് ആതിര, എല്ലാവരും ഏകദേശം ഒക്കെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ആൻസർ മാത്രം കിട്ടിയില്ല എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ,
0: ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് താരാപഥം എന്ന ദിലു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: ദിലു ദിലുവിന്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. അപ്പൊ ബ്രദറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു പാട്ട്
0: ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ദിലുവിന്റെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ആ ഒരു സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
2: ആതിര.
1: ആതിര,
2: യെസ്. അപ്പോ എന്തായാലും നല്ല പാട്ടൊക്കെ കേട്ടു. നമ്മുടെ ദിലുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു.
1: അതെ, ദിലുവിന്റെ സഹോദരന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പാട്ട് ചോദിച്ചത്. നമ്മളപ്പോ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പാട്ട് പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റൊരു അവസരം കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുസൃതി ചോദ്യം ചോദിക്കും, അതിന് ആദ്യം ആൻസർ പറയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് നമ്മൾ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞത് നമ്മുടെ സുഭാഷ്
2: അടിമാലിയായിരുന്നു.
1: അപ്പൊ സുഭാഷ് ചോദിച്ച പാട്ടൊക്കെ കേട്ടു. പക്ഷേ നമ്മൾ രണ്ടാമത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ,
2: അത് ഈസി ആയിട്ടും ആരും പറയുന്നില്ല എന്നുള്ള കാര്യം, ഈസി ആണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം, ഇതിന്റെ ആൻസർ എനിക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈസി ആണ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ പല ശ്രോതാക്കളും അത് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മറ്റൊരു ലാംഗ്വേജിലേക്ക് നിങ്ങൾ ഇട്ട് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ ഞാനത് ക്ലൂവും കൂടെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്നത്തെ. ഇതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ചോദ്യമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അല്ലേ. യെസ്. അപ്പൊ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ രാമു രാവിലെ ചന്തയിൽ പോയതായിരുന്നു മീൻ വാങ്ങാൻ. പക്ഷേ രാമു വാങ്ങിയ മീൻ രാമുവിന്റെ കയ്യിൽ നിന്ന് പറന്നുപോയി, എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ സരസ്വതി അമ്മ ഒരു ചെറിയ പരാതിയും പരിപോക്കെ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം, എൻ്റെ ഒരു ചോദ്യം അമ്മയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആൻസറൊക്കെ വന്നതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നത്. അതുകൊണ്ട് അമ്മ,
2: അപ്പൊ എന്തായാലും അമ്മ അടുത്ത ചോദ്യത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ.
1: അതെ, നമ്മുടെ ഷീജ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മുളങ്കാടകത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, ആതിരക്കുട്ടി നിങ്ങൾ ജിൽജില്ലല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: താങ്ക് യു സോ മച്ച്. നിങ്ങളും ജിൽജില്ലാണ്, നിങ്ങളും ജിൽജിൽ എനർജി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശ്രമം അല്ലേ. അപ്പൊ ഈ ഒരു 11.5 വരെ ടൈമിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഇങ്ങനെ ജിൽജില്ലായിട്ട് സന്തോഷമായിട്ടിരിക്കുക അല്ലേ.
1: അതെ, നമ്മുടെ ദിലു നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു എന്ന് പറഞ്ഞ ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ തന്നിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റ് ആൻസർ അല്ല, പറവമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ആൻസർ വന്നിട്ടില്ല,
2: ഞങ്ങൾ ഉദ്ദേശിച്ച ഫിഷ് അതല്ല.
1: അപ്പോൾ നമ്മുടെ അഭിലാഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ റേഡിയോ സാന്ത്വനം ടീമിന് വിനായക ചതുർത്ഥി ആശംസകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്, നമ്മുടെ വാർത്ത ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്കണക്ട് ആയി പോകുന്നതിന്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്
2: നെറ്റ് ഇഷ്യൂസ് സംഭവിക്കാം, ടെക്നിക്കൽ ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ സംഭവിക്കാറുണ്ട്.
1: കാരണം ആകാശവാണിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടും ആകാം, അത് നമ്മളുടെ മാത്രം പ്രശ്നങ്ങൾ കൊണ്ടും ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക, നമ്മളുടെ പ്രോഗ്രാമിൽ ഒരു പ്രശ്നവും വരാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആകാശവാണിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്.
2: ടെക്നിക്കൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ.
1: അതെ, അപ്പോ നമ്മൾക്ക് ശരിക്കും കറക്റ്റ് ഒരു ആൻസർ വന്നിരിക്കുകയാണ്. നമ്മുടെ അയച്ചിരിക്കുന്നത്, ആദ്യം കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് നമ്മുടെ കലച്ചേച്ചിയാണ് കേട്ടോ.
2: കലച്ചേച്ചി മിടുക്കിയാണ്. കലച്ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോ ആൻസർ നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ.
1: അതെ, കലച്ചേച്ചിയാണ് ആദ്യം അയച്ചിരിക്കുന്നത്. അപ്പൊ കലച്ചേച്ചി അയച്ചതിന് തൊട്ട് പിന്നാലെ നമ്മുടെ റീജ ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പോൾ കലച്ചേച്ചിയാണ് ഫസ്റ്റ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കലച്ചേച്ചിയെ മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും.
2: നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം അയക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടാസ്ക്.

0: ഡെസ്ക്.
1: അതെ, നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് പാവം റീജ ചേച്ചിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാരയില്ല, നമുക്ക് അടുത്തതിന് പിടിക്കാം അല്ലേ. അപ്പൊ ഇന്ന് കലചേച്ചി അയച്ചിരിക്കുന്ന കറക്റ്റ് ആൻസർ ഇപ്പൊ പറയല്ലേ. ആൻസർ ഇതായിരുന്നു, കിളിമീൻ എന്നായിരുന്നു ആൻസർ.
0: കിളിമീൻ എല്ലാരും ഫ്ലൈയിങ് ഫ്ലൈയിങ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു മലയാളത്തിലേക്ക് ആക്കൂ എന്നൊക്കെ ഉള്ളത്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കുസൃതി ചോദ്യത്തില് ബീന ഉദ്ദേശിച്ച ആൻസറിലേക്കാണ് കലചേച്ചി എത്തിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഗോൾഡൻ ചാൻസ് ആണ്. ഒരു പാട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ടൈമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മളത് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ.
1: അതെ, കലചേച്ചി പെട്ടെന്ന് ചോദിച്ചോളൂ, കാരണം ഇതാ സമയം നമുക്ക് ഇങ്ങനെ
0: തീരാറായിരിക്കും.
1: അപ്പൊ പെട്ടെന്ന് തന്നെ ചോദിച്ചോളൂ കലചേച്ചി, ഏത് ഇഷ്ടപ്പെട്ട ഏത് പാട്ടാണ് എന്നുള്ളത് ചോദിച്ചോളൂ.
0: അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു അല്ലെ. യെസ്, അപ്പൊ അവയവദാനത്തെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു മഹാത്മ്യത്തെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് പ്രവർത്തിക്കണം, പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇൻ കേസിൽ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും അവയവദാനം എന്നുള്ളത് അയ്യോ എന്തോ ഒരു കുഴപ്പമാണ്, മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കീറ് മുറിക്കുക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ചിന്തിക്കുന്ന വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അവയവദാനം ചെയ്യുന്നത് കൊണ്ട്. അത്രമാത്രം ഒരു മറ്റൊരു ജീവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഏറ്റവും മികച്ച രീതിയിൽ.
1: അതെ, നമ്മുടെ ആലിൻകുട്ടി, ആലിൻകുട്ടിയെ ഓർക്കാത്തവരായിട്ട് ആരും കാണില്ല എനിക്ക് തോന്നി. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ടാണ് നമ്മുടെ ആലിൻ, ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് നമ്മൾ ആലിൻകുട്ടി
0: മാറിയിട്ടുണ്ട്.
1: വെറും 10 മാസം പ്രായമുള്ള ആലിൻകുട്ടി ഒരു ഫെബ്രുവരി 5 കുടുംബത്തോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനാപകടത്തിലായിരുന്നു പരിക്കേറ്റത്. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിച്ച ഈ ആലിൻകുട്ടിയുടെ ആ ഒരു വേദന, അത്യന്ത ആലിൻകുട്ടിയല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഓർക്കേണ്ടത്, ആലിൻകുട്ടിയുടെ അച്ഛനും അമ്മയുമായ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിനെയും ഷെറിൻ ആൻജോണിനെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമിക്കേണ്ടത്. 10 മാസം പ്രായമായ സ്വന്തം മകളുടെ ആ ഒരു
0: മസ്തിഷ്ക, തീർച്ചയായിട്ടും ആ പേരൻസിനാണ് നമ്മൾ അവരെ അംഗീകരിച്ചേ മതിയോ. ഇന്നത്തെ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു ഡിസിഷൻ എടുത്തത് മറ്റൊരു ജീവനെയാണ് അല്ലെ രക്ഷിച്ചിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും കരൾ, 2 വൃക്കകൾ, അതുപോലെ തന്നെ ഹൃദയ വാൽവ്, 2 കണ്ണുകളുടെ കോർണിയ, ഇവയൊക്കെ ദാനം ചെയ്തുകൊണ്ട് 5 പേരുടെ ജീവിതത്തിനാണ് നമ്മുടെ ആലിൻ പ്രതീക്ഷയായി മാറിയത്. അപ്പോൾ എന്താ പറയണ്ടേ, കരൾ ലഭിച്ചത് വെറും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ ജീവിതം അല്ലേ. അപ്പൊ ആലിൻ വീണ്ടും ജനിക്കുകയാണ്, ജീവിക്കുകയാണ്. ആലിൻ മരിച്ചിട്ടില്ല, നമുക്ക് മരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ആലിൻ ജീവിക്കുകയാണ്, ഇപ്പോഴും ഒരുപാട് പേരിൽ കൂടി ആലിൻ ജീവിക്കുകയാണ്.
0: അതില് പലരും ആലിന്റെ പേര് ശ്രീയുടെ, അതായത് 6ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ശ്രീയുടെ പേരിനൊപ്പം ആലിൻ എന്ന് കൂടി ചേർത്ത് എഴുതിയിരിക്കുകയാണ്.
1: അതെ, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിശേഷമായിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഒരു വൃക്കയിൽ കൊരുത്ത 2 പേരുകൾ ഇനി ഒരുമിച്ച് നമുക്ക് വിളിക്കാവുന്നതാണ് അല്ലെ.
0: ശ്രേയ
1: ആലിൻ, നല്ല പേരുകൾ, ശ്രേയ ആലിൻ. അപ്പൊ 10 മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച നമ്മുടെ ആലിൻകുട്ടിയുടെ പേരാണ് സ്വന്തം പേരിനൊപ്പം ഈ ഒരു ശ്രേയ ചേർത്ത്. അത് ശ്രേയയുടെ ഏറ്റവും ഇഷ്ടം
0: ഇഷ്ടപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ.
1: ശ്രേയ, ഈ ആലിന്റെ വൃക്കയാണ് നമ്മുടെ ശ്രേയ സ്വീകരിച്ചത്. അപ്പൊ ആലിന് പിന്നെ ആലിൻ എന്നുള്ള പേര് തന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന് ഈ ഒരു 12 വയസ്സുകാരിയുടെ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ ശ്രേയ ജീവിക്കുന്നത് നമ്മുടെ പിന്നെ നെയ്യാറ്റിൻകര സ്വദേശിയാണ് ശ്രേയ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രേയയെ പങ്കുവെച്ച ഈ ഒരു ആഗ്രഹം മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ വൈകാരികമായ ചടങ്ങിന് സാക്ഷിയായിക്കൊണ്ട് നിർവഹിച്ചു എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അത് തീർച്ചയായിട്ടും വൈകാരികമായ ഒരു ചടങ്ങ് തന്നെയായിരിക്കും. ആ ഒരു ചടങ്ങിൽ നമ്മുടെ ആലിൻ്റെ മാതാപിതാക്കളും പങ്കു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൃക്ക മാത്രമല്ല, പേരും നമ്മുടെ ശ്രേയയുടെ കൂടെ ജീവിക്കുകയാണ് എന്നുള്ളതാണ്.
0: അപ്പൊ അത് വളരെ എപ്പോഴും ചിന്തിക്കുമ്പോൾ അവയവദാനം വളരെ മാതൃകാപരമായിട്ടുള്ള രീതി തന്നെയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ലൊരു പ്രവർത്തനമായിട്ട് തന്നെ നമ്മളത് മനസ്സിൽ സൂക്ഷിക്കുകയാണ്.
1: അതെ, ഈ 6ാം ക്ലാസ്സുകാരി മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ആലിന്റെ ഫോട്ടോകൾ തന്റെ വീട്ടിൽ തന്റെ റൂമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവൾക്കറിയാം അവൾക്ക് കിട്ടിയ ജീവിതം ആണ് എന്നുള്ളതല്ലേ.
0: ഇനി
1: മുതൽ നമ്മുടെ ആലിൻകുട്ടിയാണ് എല്ലാവരിൽ കൂടിയും
0: ശ്രേയ ആലിനായിട്ട്, അത് ഒരു പുതുജീവനായിട്ട് തന്നെ പുതിയ പേരിൽ അറിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അത് ലോകം പ്രശസ്തമായിട്ട് നല്ല രീതിയിലൊരു മാതൃകയായിട്ട് തന്നെ ഇത് മാറട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സമയം 11:15 നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ.
1: തീർച്ചയായിട്ടും.
0: യെസ്, ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി.

0: ചൈന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Once again, welcome back to Radio Sandhuvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളുമായി നമ്മളിങ്ങനെ സമയം 11:21 ആയിരിക്കുന്നു. ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം ബീന കുവേര. യെസ്, അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മുടെ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ, സെപ്റ്റംബർ 12-13 തീയതികളിലായിട്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയെ ഫോക്കസ് ചെയ്യുമ്പോൾ 2026 January 1 തന്നെ ഇന്ത്യ 4 തവണയാണ് ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് 2012-16 2021 വർഷങ്ങളിലാണ് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഈ തവണയും നമ്മൾ ബിൽഡിംഗ് ഫോർ റിസൈലൻസ് ആൻഡ് ഇന്നോവേഷൻ, കോർപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന ആശയം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അല്ലേ.
3: അതെ, തീർച്ചയായിട്ടും ബ്രിക്സ് എന്നത് പ്രധാനമായിട്ടും പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങളുടെ സഹകരണ കൂട്ടായ്മയാണ്. ഇതിനകത്ത് ആദ്യം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത് ബ്രിക് എന്ന പേരായിരുന്നു. പിന്നീട് അതിലേക്ക് സൗത്ത് ആഫ്രിക്ക വന്നതോടുകൂടിയാണ് അത് ബ്രിക്സ് എന്ന ഒരു പേരായിട്ട് മാറിയത്. ഇപ്പോൾ ഇത് 11 അംഗരാജ്യങ്ങളായി വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 18th ബ്രിക്സ് ഉച്ചകോടി 2026 September 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു. അപ്പോൾ ഇന്ത്യയാണ് 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം വഹിച്ചതെന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്.
2: യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ ഈ ഉച്ചകോടിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സ്ഥാനം എന്താണെന്ന് വെച്ചാൽ നിലവിലെ ലോക സാഹചര്യമാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധം, വ്യാപാര മേഖലകളിലെ അനിശ്ചിതത്വം, ഊർജ്ജ വിലയിലെ മാറ്റങ്ങൾ, അമേരിക്ക ചൈന ബന്ധത്തിലെ സംഘർഷങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക നേതാക്കളെല്ലാം ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രാധാന്യമായിട്ട് നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ തന്നെ 350+ യോഗങ്ങളും ഉന്നതതല ചർച്ചകളും സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ സുരക്ഷാ സഹകരണവും സാമ്പത്തിക ധനകാര്യ സഹകരണവും സാംസ്കാരികവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് മുൻനിർത്തിയിരിക്കുന്നത് അല്ലേ.
3: അതെ, ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, കോർപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ എന്ന് പറയുന്നത് ആഗോള ഭരണ സംവിധാനത്തിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദം ശക്തമാക്കുക, സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വികസനം, വ്യാപാരം, സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരിക്കുക എന്നിവയൊക്കെയായിരുന്നു ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ രാജ്യം ഇങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
2: യെസ്, തീർച്ചയായിട്ടും അതിൽ നമുക്ക് അഭിമാനിക്കാം. നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് തന്നെ, പല മേഖലകളിൽ നിന്ന് സജീവമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ സമയം 11:24 ആയിരിക്കുന്നു. ഏകദേശം വൈൻഡപ്പിലേക്ക് പോവുകയാണ് അല്ലേ. ഒരുപാട് കുസൃതി ചോദ്യങ്ങളും ഒരുപാട് അപ്ഡേഷൻസിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
3: അതെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ബ്രിക്സ് വെറും സാമ്പത്തിക കൂട്ടായ്മ മാത്രമല്ല കേട്ടോ, ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദം ലോകവേദിയിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു പ്രധാന വേദി കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞ ആശയം വളരെ ശ്രദ്ധേയമായിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിയിൽ. ഗ്ലോബൽ സൗത്ത് റൂൾ ടേക്കർ ആയി മാത്രം നിൽക്കാതെ റൂൾ ഷേപ്പർ ആകണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ തീരുമാനിക്കുന്ന നിയമങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ആഗോള തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വികസന രാജ്യങ്ങൾ പങ്കാളികളാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉച്ചകോടിയുടെ അവസാനം ന്യൂഡൽഹി ഡിക്ലറേഷൻ ഏകകണ്ഠമായി അംഗീകരിച്ചു. 140 പാരഗ്രാഫുകളുള്ള ഈ ഒരു പ്രഖ്യാപനത്തിൽ സമാധാനം, സാമ്പത്തിക സഹകരണം, വ്യാപാരം, സുസ്ഥിര വികസനം, ഗ്ലോബൽ സൗത്തിന്റെ പ്രാതിനിധ്യം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന
2: ഏറ്റവും മെയിൻ ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ വികസിത രാജ്യങ്ങൾ മാത്രം എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം ഇനി നിലനിൽക്കില്ല. ഇപ്പോൾ അമേരിക്ക പോലുള്ള, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളുടെ മാത്രം തീരുമാനങ്ങളിലല്ല, ഒന്നിലധികം ശക്തികൾ ചേർന്നിട്ടുള്ള ഒരു ലോകമാണ് ബ്രിക്സിന്റെ പ്രധാന

0: മായിട്ടും നിലനിൽക്കുന്ന ലക്ഷ്യമായിട്ട് തന്നെ പറയപ്പെടുന്നത് അല്ലേ?
1: അതെ. യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആതിര, നമ്മളൊരു രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം പറഞ്ഞിരുന്നത് നമ്മുടെ കലച്ചേച്ചി ആയിരുന്നു. കലച്ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ കലച്ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു, നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ
0: അതെ
1: ഗോൾഡൻ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
0: ഒത്തിരി സോങ് സജഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ലൈവിൽ നമ്മൾ മാക്സിമം പ്ലേ ചെയ്യാറില്ല, അതിനുശേഷമാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ചാൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ബീന ആതിര കോമ്പോയിലുള്ള ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ?
0: യെസ്, അങ്ങനെ പറഞ്ഞോ.
1: അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കലച്ചേച്ചി ചോദിച്ച കലച്ചേച്ചി നമ്മളുടെ ചോദിച്ച പാട്ട് ഇതായിരുന്നു, ഓ പ്രിയ പ്രിയ എന്നുള്ള പാട്ടായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും അടുത്ത പാട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ അജിത് അടിമാലി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ
0: അടിമാലി ബ്രദേഴ്സൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്ക് വേണ്ടി സമ്മാനിക്കാറുണ്ട്. ഒരു എനർജി എന്ന രീതിയിൽ
1: ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു ഹേർട്ട് ഒക്കെ തന്നിട്ടുണ്ട് അജിത് അടിമാലി. അതുപോലെ തന്നെ നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്.
0: നെൽസൺ ചേട്ടാ ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. രതീഷ് അടിമാലി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്
0: എല്ലാവർക്കും. നല്ലൊരു ദിവസം നേരാണ്, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലേ?
1: അതെ. നമ്മുടെ രാജൻ ചേട്ടൻ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് മാത്രത്തിൽ ഒതുക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മളും
0: തിരക്കാണെങ്കിൽ തിരക്കാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്, പക്ഷെ ഇന്ന് അതുകൂടെ അയക്കാനുള്ള ഒരു സമയമില്ല.
1: നമ്മുടെ ഉണ്ണി ചേട്ടൻ വലിയൊരു ഹായ് തന്നിട്ടുണ്ട്.
0: യെസ്, ഗുഡ് മോർണിംഗ് ഉണ്ണി, ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലേ?
1: അതെ, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു തന്നെ കരുതുന്നു. പാവം നമ്മുടെ സനോജിനെ തോൽപ്പിച്ചതിലുള്ള ചെറിയ ഒരു സന്തോഷം എന്റെ മുഖത്തുണ്ട് കേട്ടോ.
0: സനോജിന് അറിയാം, ചിലപ്പോ തോൽവി സമ്മതിച്ചു തന്നതാണ് ബീനയ്ക്ക് ഒരു ഹാപ്പിനെസ്സിന്
1: വേണ്ടിയിട്ട്
0: എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: നമ്മുടെ സിന്ധുമതി ചേച്ചി അയച്ചിട്ടുണ്ട്, ഹലോ ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നല്ല ജിൽജില്ലായിട്ട് ഇരിക്കുകയല്ലേ. അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, നിങ്ങളെയൊക്കെ
0: ഹാപ്പിയായിട്ട് പോകുന്നു. അതെ.
1: അപ്പൊ എന്റെ വിശേഷം, എന്റെ ബർത്ത്ഡേ ചിങ്ങത്തിലെ പൂരാടമായിരുന്നു. അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് എന്റെ ഇളയ മോൻ പ്രവീൺ ദാസ് ഒരു റേഡിയോ വാങ്ങി തന്നു എന്നുള്ളതാണ്. പരിപാടി എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയേണ്ടത് പ്രവീണിനോടാണ് അല്ലേ?
0: റേഡിയോ ആണ് സമ്മാനിച്ചിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: സിന്ധുമതി ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ചിലപ്പോൾ റേഡിയോ ആയിരിക്കും. അത് അറിഞ്ഞാണ് മകൻ അങ്ങനെ ഒരു സമ്മാനം കൊടുത്തതെന്ന് വിശ്വസിക്കുകയാണ്.
1: അപ്പൊ സിന്ധുമതി ചേച്ചി നമുക്ക് ആൻസർ തന്നിരിക്കുന്ന തെറ്റായിരുന്നു കേട്ടോ. ആൻസർ ഇതാണ്, രാമു വാങ്ങിയത് പേപ്പറിൽ മീനാണെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെറ്റാണ് കേട്ടോ.
0: ആൻസറിലേക്ക് തന്നെ പോയി, പക്ഷെ ബീന ഉദ്ദേശിച്ച ഉത്തരം അതല്ല, അതാണ് പ്രശ്നം.
1: അപ്പൊ നമ്മുടെ ബിനീഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, ഹായ് ഗുവേര ചേച്ചി, രണ്ട് ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അല്ല, ഒരു ഹേർട്ട് ആദരിക്കുള്ള
0: വേണ്ട. എന്നാലും ബിനീഷ് ചേട്ടൻ എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ നല്ലൊരു ദിവസം നേരെയാണ്.
1: അപ്പൊ നമ്മുടെ മൺസൂർ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കടലിൽ പറക്കുന്ന ഒരു മീനുണ്ട്, അതായിരിക്കും എന്ന്. അല്ല, തെറ്റാ, തെറ്റാണ്.
0: ആൻസറുകൾ നമ്മൾ റിവീൽ ചെയ്തെന്ന് തോന്നുന്നു അല്ലെ? രണ്ടാമത്തെ ആൻസർ നമ്മൾ റിവീൽ ചെയ്തു നമുക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: നമ്മുടെ രാജം ചേച്ചി വിടാതെ പിന്തുടരുകയാണ്, പറവമീൻ അല്ല, തെറ്റ. അപ്പോ നമുക്കൊരു പുതിയ ശ്രോതാവ് വന്നിട്ടുണ്ട്, ഡാലിയ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഹായ്, ഞാൻ ഡാലിയയാണ്. ആ മീൻ കിളിമീനായിരുന്നു, പാവം ഡാലിക്കുട്ടി.
0: ആൻസർ നമ്മൾ റിവീൽ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഡാലിയ കറക്റ്റ് ആൻസർ ആണ്.
1: അതെ.
0: അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റേഡിയോ ടീമിലേക്ക്, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും മെസ്സേജ് അയക്കുക, നമുക്ക് തുടർന്നും ഇങ്ങനെ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാം അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അടുത്തത് നമ്മുടെ റീജ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയിച്ചി ആദ്യം അയച്ച ആൻസർ തെറ്റായിരുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ രണ്ടാമത് വന്നപ്പോഴേക്കും നമ്മുടെ കലച്ചേച്ചി കൊണ്ടുപോയിരിക്കുന്നു. പിന്നീട് നമുക്ക് അയച്ചിരിക്കുന്ന നമ്മുടെ കവിത ചേച്ചിയാണ്, ഗുഡ് മോർണിംഗ് ആതിര ബീന, ഉത്തരം മീൻ പരുന്ത് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചിത്രാമയെ കേട്ടില്ല, അതുപോലെ തന്നെ രജനി ഗിരീഷ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രജനി ഗിരീഷ് ഓൺ ദ വേ ആണ്, ഉടനെ എത്തുന്നതായിരിക്കും.
0: പൂർവാധികം ശക്തിയോട് കൂടി വളരെ ആക്റ്റീവായിട്ട് ലൈവിലെല്ലാം സജീവമാകുന്നതാണ് അല്ലേ?
1: അതെ. അപ്പം നമ്മുടെ ചിത്രാമയിലേക്ക് എത്തുന്നതേ ഉള്ളൂ കവിത ചേച്ചി, ഞങ്ങളിങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചിത്രാമ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പറവമീൻ എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ചേച്ചി തെറ്റിപ്പോയി കേട്ടോ. ജനാധിപത്യം എന്നാൽ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏത് വിഷയം വന്നാലും ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചിക്കൻ കഴിക്കാൻ ഒരു അവസരം തരും. ഗുഡ്
0: മോർണിംഗ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ആശ ചേച്ചി ഒരുപാട് സന്തോഷം, മെസ്സേജ് അയക്കുക, നല്ലൊരു ദിവസം ദിവസം കൂടി ആശംസിക്കുന്നു.
1: അതെ, അപ്പോ നമ്മുടെ സൗമ്യ അമലാണ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കറക്റ്റാണ് തന്നിരിക്കുന്നത്, പക്ഷെ കുറച്ചൊന്ന് വൈകിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു ആദ്യം അയക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞു അല്ലേ. പിന്നീട് അയച്ചിരിക്കുന്നത് നമ്മുടെ ചിത്രാമത വന്നിരിക്കുന്നു. ചിത്രാമ പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, ആതിരക്കുട്ടി ആൻഡ് ടെക് എല്ലാ എഞ്ചിനീയേഴ്സിനും എന്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ
1: ഗുഡ് മോർണിംഗ് ചിത്രാമ, എൻ്റെ മകനും ഉൾപ്പെടും കേട്ടോ. എഞ്ചിനീയർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകനും ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എമിറേറ്റ്സ് ഇൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്രാമയുടെ മകന് വലിയൊരു ആശംസകൾ ഞങ്ങൾ നേരുകയാണ്.
0: നല്ലൊരു ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ കൂടി ആശംസിക്കുകയാണ് അല്ലേ.
1: അതെ, യെസ്. കുട്ടികളെ, നിങ്ങളുടെ അപ്�േഷനിലൂടെയാണ് ഈ ഒരു ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സന്തോഷത്തിലാണ് അല്ലേ. അപ്പോൾ ബീനക്കുട്ടിയുടെ അവതരണത്തിൽ നർമ്മരസം തുളുമ്പുകയാണ്, സൂപ്പർ, താങ്ക് യു. കലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്ഡേഷൻ അവയവദാനം വളരെ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ആ ഭാവുകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട് ചിത്രാമ. അപ്പം നമ്മുടെ സനോജ് വന്നിട്ടുണ്ട് കേട്ടോ, ആ രണ്ട് തൊപ്പിയും ഇങ്ങ് തന്നോളൂ, തോറ്റവർ വയ്ക്കുന്ന തൊപ്പി എന്ന്. അപ്പൊ ഞാനിന്ന് സനോജിനെ തോൽപ്പിച്ചു എന്നുള്ളൊരു ആത്മഗതം കൂടി.
0: ഒരിക്കലും സനോജ് തോറ്റതല്ല, സനോജ് തോൽവി ഒന്ന് സമ്മതിച്ചതാണ് വെറുതെ,
1: സാരമില്ല. പക്ഷെ ഈ തോൽവിക്ക് പിന്നിലും എന്താ പറയാ, ഒരു നല്ല രസമായിട്ടുള്ള ഒരു ജയം ഉണ്ട് എന്ന് തന്നെ കരുതിക്കോളൂ. ഇതൊരു തോൽവിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സനോജ് തോറ്റു തന്നു എന്ന് കേൾക്കാനാണ് ഞങ്ങൾ.
0: സനോജ് തോറ്റു എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ. അവിടെ പ്രീത ടീച്ചറിന് അന്ന് അത് സഹിക്കുന്നില്ലായിരിക്കും.
1: തീർച്ചയായിട്ടും പ്രീത ടീച്ചർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, ശ്രോതാക്കൾ ഒരിക്കലും.
0: നിങ്ങൾ എപ്പോഴും മെസ്സേജസ് അയക്കുക, അല്ലെങ്കിൽ ഇൻ കേസിൽ നിങ്ങളുടെ ഒരു കുസൃതരമായിട്ടുള്ള ആൻസേഴ്സ്, അത് ഒരു ഫണ്ണെന്ന രീതിയിലാണ് നമ്മൾ അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ മെസ്സേജസ് ആണ് ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. സനോജ് ഇത്രയും വർഷങ്ങളായിട്ട് ലൈവിനൊപ്പം സജീവമായിട്ട് തുടരുന്ന ഒരു ശ്രോതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ഒരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
1: അപ്പൊ അതുകൊണ്ട് സനോജ് തോറ്റിട്ടില്ല, തോറ്റ തൊപ്പിയല്ല ഞാൻ സനോജിന് തരുന്നത്, ജയിച്ച തൊപ്പി തന്നെയാണ് തരുന്നത്. അപ്പോൾ സനോജ് വിഷമിക്കേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക്. അത് ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കലചേച്ചിയായിരുന്നു. കലചേച്ചി ചോദിച്ച സോങ് ഇതായിരുന്നു, ഓ പ്രിയ എന്നുള്ള പാട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ലൈവിൽ ഉണ്ടായിരുന്നത്, നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചത് ഞാൻ ബീനാഗുവരെയും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
0: ആതിരയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 18 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൌകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയണ്ട, അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.
1: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ MLA. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം എന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ EPR.CPEB.GOV.IN എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺ ബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ EPR പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
3: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
1: ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19 പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
1: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67 സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനമാരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ
3: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സുരക്ഷിത ഭാരതം, ശക്തമായ ഭാരതം, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ സൗമ്യ ഐ ജി.
2: പ്രകാശധാര സമാപിച്ചു. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും DRDO മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: DRDO की स्थापना हुए लगभग 70 वर्षों का समय गुजर गया है. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में DRDO ने मिसाइल से लेकर राडार्स तक कम

0: एयरक्राफ्ट से लेकर सबमरीन तक, इलेक्ट्रॉनिक वारफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक, हर क्षेत्र में अपनी कैपेबिलिटीज साबित की है। डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए DRDO आज एपेक्स ऑर्गेनाइजेशन है, इस सच्चाई को ही कोई नकार नहीं सकता।
1: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൽക്കുറൽ ഇക്കോണമി ഫോറം 10 പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
1: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
4: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Cocoon 2026 covers 6 major tracks, which including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
1: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോർട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640-ലും നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ്
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.

0: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരു ഓർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
5: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: Affairs Updates under the theme Circular Ayush Minister Current Affairs Updates Dr. Parvati Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan interacted with farmers at Krishi Vijnan Kendras and Indian
1: Agriculture.
2: Number 1 Pradeep Flower Merchant, Velangandi Palli ki samivam, Hospital Road, Kollam. Contact 2763204.
3: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
4: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
3: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ?
4: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
3: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
4: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
3: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
4: നസീം സിഗ്നേച്ചർ,
3: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ.

ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ ഹേ മാരിയപ്പ ഹേ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത് ഹേ മത്തളം കൊട്ടേ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം.
2: September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിരുന്നു. എന്താണ് ഈ വർഷത്തെ 2026 ലക്ഷ്യം?
3: എല്ലാ വർഷവും September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്താകമാനം ഫിസിയോതെറാപ്പിയെ കുറിച്ചുള്ള അവബോധം ആളുകളിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന സംഘടന ഇത് നടത്തുന്നത്. ഈ എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാകും. ആ ഒരു വർഷം അതായിരിക്കും ലോകത്താകമാനം ഫോളോ ചെയ്യുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഗോൾ, കാർഡിയോവാസ്കുലർ ഡിസീസും സ്ട്രോക്കും ഒക്കെ വളരെ കോമൺ ആയി വരുന്നതുകൊണ്ട് അതിന്റെ പ്രിവെൻഷൻ, മാനേജ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ഇതിനകത്തൊക്കെ ഫിസിയോതെറാപ്പിയുടെ പങ്ക് അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ സഹായിക്കുന്നു ഇത്തരം രോഗങ്ങൾ. ഇപ്പം നമുക്കറിയാം സ്ട്രോക്കും കാർഡിയോവാസ്കുലർ ഡിസീസും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 തന്നെ 8.6 മില്യൺ മരണങ്ങൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് കൊണ്ടായിരുന്നു, ഏകദേശം 16%. 6.5 മില്യൺ മരണം സ്ട്രോക്ക് കൊണ്ടായിരുന്നു. അപ്പം 1 among 4 peoples ആർ അറ്റ് റിസ്ക് ഓഫ് സ്ട്രോക്ക് എന്നാണ്. അപ്പം അതിൻ്റെ ഒരു അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക. സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം മാത്രമല്ല, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ഫിസിയോതെറാപ്പിക്കും ഒക്കെ എന്ത് പങ്കാണുള്ളത് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും അങ്ങനത്തെ തീംസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഹെൽത്തി ഏജിങ് എന്നുള്ള ഒരു തീം ആയിരുന്നു. പ്രായമുള്ള ആൾക്കാരിൽ നേരത്തെ പറഞ്ഞതുപോലെ പോസ്ചർ സംബന്ധമായ പ്രശ്നങ്ങൾ, ബാലൻസ്, ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് മുമ്പത്തെ വർഷം ലോ ബാക്ക് പെയിനും അതിൻ്റെ പ്രിവെൻഷൻ, ഇപ്പം അതിൻ്റെ പോസ്റ്റേഴ്സ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, അതിൻ്റെ ഒരു ചർച്ചകൾ, ക്ലാസ്സുകൾ. 2023 ആർത്രൈറ്റിസ് ആയിരുന്നു, വാദസംബന്ധമായ പ്രശ്നങ്ങൾ. അവിടെയും ഫിസിയോതെറാപ്പിക്ക് വളരെ പ്രമുഖമായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. വാദസംബന്ധമായി ഇത്തരം വേദനകളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലോട്ട് മാറും, പേശികളുടെ ബലം കുറയും. ആ മസിൽസിൻ്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, മൊബിലിറ്റി റീഗെയിൻ ചെയ്യാൻ, മറ്റേ ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ സ്ട്രോക്ക് വന്നു, ഇപ്പോഴും നമുക്ക് റിക്കറൻ്റ് സ്ട്രോക്കിനെ കുറിച്ച് ഭയപ്പെടണം. അപ്പം ഭയപ്പാടല്ല, അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ചിലർ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കത്തില്ല. ഇപ്പം ലൈഫ് സേവിങ് മെഡിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. കൃത്യമായ ഫിസിയോതെറാപ്പിയോ ഇത്രയൊക്കെ ആവത്തുള്ളൂ എന്ന് കരുതാതെ അത് ഒരു പ്രോസസ്സാണ്. ഒരു ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റീജനറേഷൻ പ്രോസസ്സ് വരുന്നില്ല, അവിടെ ഡാമേജിലാണ്. പിന്നെ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ സറൗണ്ടിങ്, നമുക്കൊരു ഡാമേജ് വന്ന ടിഷ്യൂവിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ സെൽഫ് റിപ്പയറിംഗ് ആയിട്ട് ഈ ന്യൂറൽ പാത്വേ എല്ലാം വീണ്ടെടുക്കുമ്പോൾ, അതായത് ചലനം, ഇപ്പോൾ ഒരു ചലനം ഇപ്പം ഇല്ലാതെ പോയ ഒരു ചലനം, തളർന്നു പോയ ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും 100,000 തവണ ആ ചലനം കൊടുക്കുമ്പോഴാണ് മോട്ടോർ റീ എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയിലൂടെ ആ രോഗി രോഗവിമുക്തനായിട്ട് മാറുന്നത്. പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്കായാലും അവരുടെ എബിലിറ്റീസ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് രോഗിയും സഹകരിക്കണം, ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരണം, വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ഒരു ഏത് കാലത്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, ആദ്യകാലങ്ങളിൽ രോഗി മാനസികമായ ആഘാതത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെ വിമുഖത കാണിക്കാം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അതിൻ്റെ ഏറ്റവും പീക്ക് സമയമാണ് കളയുന്നത്. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഫേസിലുള്ള ഗോൾഡൻ അവേഴ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്നത്. അത് എത്രയും പെട്ടെന്ന് സി ടി ഫെസിലിറ്റി ഉള്ള, ന്യൂറോളജി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അതിനുശേഷം ഐ സി യുവിൽ വെച്ച് തന്നെ അവർക്ക് ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ട്യൂബ്സ് ഒക്കെ പോയേക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് ഈ സ്ട്രോക്കിൻ്റെ റിക്കവറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീരീഡാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള അവയർനെസ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്കിന് ശേഷം തീർച്ചയായിട്ടും അവർ കൃത്യമായ ചികിത്സ എടുക്കും, നല്ലൊരു പരിധിവരെ അവർക്ക് രോഗവിമുക്തി നേടാൻ സാധിക്കും, അവർക്ക് റിക്കറൻറ്റ് സ്ട്രോക്കിന്റെ റിസ്ക് ഒഴിവാക്കാം, ഫോൾ റിസ്ക് ഒഴിവാക്കാം.
2: ലോകം വിരൽത്തുമ്പിലായ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യ സൂചിക എങ്ങോട്ടാണ്?
3: എല്ലാവരും സത്യത്തിൽ തിരക്കിന്റെ ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഒരു ഫോണിന്റെ ഒരു സ്ക്രീനിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ പോലും പലതും, ഇപ്പോൾ നമ്മുടെ ഓണമോ വിഷുവോ ക്രിസ്മസോ എന്ത് ആഘോഷമായാൽ പോലും പലപ്പോഴും അതിൻ്റെ ഒരു റിയലിസ്റ്റ് മനസ്സുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കാതെ ജസ്റ്റ് ഒരു റീലിന് വേണ്ടി മാത്രം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു കാലം. ഇപ്പോൾ പഴയ കാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടെ അതിനായിരിക്കും. ഒരു ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം അത്, എങ്കിൽ പോലും ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും കാണാം മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ടല്ല, ഒരു ദൃശ്യം കാണുമ്പോൾ ഉടൻ തന്നെ നമ്മളതൊരു ഫോൺ എടുത്തിട്ട് വീഡിയോയിലാക്കാണ്. ഇത് സത്യത്തിൽ ആർക്കും ഒരു പക്ഷേ അയച്ചും കൊടുക്കുന്നില്ല, ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മൾ തന്നെ ഇത് ഡെലീറ്റും ചെയ്യും. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ ആദ്യം സ്വയം ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കുക, കണ്ണിൻ്റെ കുളിർമ എന്ന് പറയത്തില്ലേ, അത് ഇപ്പോൾ കാണുന്നില്ല.
2: ഇപ്പോൾ ഒരു നിമിഷം കിട്ടിയാൽ കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ ഫോൺ നോക്കാൻ തുടങ്ങും അല്ലേ?
3: അതെ മാഡം, ഇപ്പൊ മിനിറ്റുകൾ ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഞൊടിയിട എന്ന് പറയത്തില്ല, അതിനുവേണ്ടി വെറുതെ നമ്മൾ ഫോൺ എടുക്കുന്നതായിരിക്കും. ആ ഫോൺ എടുത്ത് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ ഫോൺ മാറ്റി വെക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മായ പ്രപഞ്ചമാണ്. ആ ഒരു മായ പ്രപഞ്ചത്തിൽ നമ്മൾ അലസരായും നിഷ്ക്രിയരായും മാറിക്കൊണ്ടിരിക്കുകയാണ്.
2: അതായത് ഫോൺ ഇന്ന് മനുഷ്യന്റെ ഒരു അവയവം പോലെ തന്നെയായി അല്ലേ, അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളും.
3: അതെ, ഇപ്പൊ ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ കയ്യിൽ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ അതൊരു അവയവം, അത് വിട്ടുവെക്കാൻ മാറ്റിവെക്കാൻ. ഫിസിയോതെറാപ്പിക്ക് കഴുത്തുവേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് പേരെന്താ എന്ന് പേര് പറയും, ബുദ്ധിമുട്ട് പറയുന്നത് തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടും ഒക്കെയാണ്. അപ്പൊ അത്ര ആ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം കഴുത്തുവേദന വന്ന ഒരാൾ അതിന്റെ ഒരു ചികിത്സയ്ക്ക് വരുമ്പോൾ പോലും ആ ഫോൺ കൈകൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ഒരു അഡിക്ഷൻ അതിനോടായി. ഇപ്പൊ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്തിന് സത്യം പ്രായമായ ആൾക്കാർ പോലും നല്ലൊരു ശതമാനം ഇന്ന് ഗാഡ്ജറ്റ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
2: അത് നമ്മുടെ മസിൽസിനെ ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലേ.
3: അതെ അതെ.

0: ബോഡി
1: നമ്മുടെ നിരന്തരമായിട്ട് ഇത്തരത്തിൽ കുനിഞ്ഞുള്ള ഇരിപ്പും മറ്റും നമ്മുടെ സ്പൈനിന്റെ സർവൈ, ഇപ്പൊ നമ്മുടെ നട്ടലിനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാല് നാല് ഘട്ടങ്ങളായിട്ടാണ് അതിനെ തിരിക്കാൻ പറ്റും. കഴുത്തിന്റെ ഭാഗം, നെഞ്ച് ഭാഗം, നടുവിന്റെ ഭാഗം. അപ്പം ആ കഴുത്തിന്റെ ഭാഗത്തുള്ള ഏഴ് മൊത്തം 33 കഷേരുക്കളിൽ 7 കഷേരുകൾ കഴുത്തിന്റെ C1 to C7 ഈ ഭാഗങ്ങളും നെഞ്ച് ഭാഗവും ഒക്കെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നില്ല ടിൽ ദ പെയിൻ അറൈസ്. നമുക്കൊരു വേദന വന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത ഒരു അവസരത്തിൽ വരെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പൊ ഈ സ്വാഭാവികമായിട്ടുള്ള സ്പൈനിന്റെ വളവുകൾ നശിക്കുമ്പോൾ നമ്മുടെ ചലനം നമ്മൾ പോലും അറിയാതെ ഇല്ലാതാവുന്നു, നമ്മൾ മിസ്സാവുന്നു, ആ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിന് ആ മൂവ്മെന്റ് ചെയ്യേണ്ട പേശികളുടെ ബലം കുറയാണ്, സ്ട്രെങ്ത് ലോസ് ആവുകയാണ്. പല ഓർത്തോപെഡിക് ന്യൂറോ കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു ബേസിക് ഇഷ്യൂസ് ആയിട്ട് ഇന്ന് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഇപ്പൊ ഒരു നമ്മളൊരു ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ആരോഗ്യവാനായ ഒരാളെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി വെൽബീയിങ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നിലവാരം പുലർത്തിയാലേ അയാളെ ഹെൽത്തി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓൺലൈൻ, ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലെ തന്നെ, ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു ഒന്നും ഒരാവശ്യമില്ലെങ്കിലും വെറുതെ ഒന്ന് ഫോൺ നോക്കുന്നു. ഇപ്പൊ പാതിരാത്രിക്ക് നമ്മൾ ഒന്ന് ഉറക്കണമായിരുന്നു, ചുമ്മാതെ ഫോൺ എടുത്ത് നോക്കുന്നു, ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചു, ചുമ്മാ നോക്കണം, ഒരാവശ്യമില്ല. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ നമുക്ക് കണ്ണിലേക്ക് ഉറക്കവും വരുന്നുണ്ട്, പക്ഷെ വെറുതെ ഒന്ന് ഫോൺ നോക്കുക. നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുമ്പോൾ വെറുതെ ഒന്ന് ഫോൺ എടുക്കുക, ഒന്ന് നോക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു ഒരു മെന്റൽ അഡിക്ഷൻ പോലെ ആയി. അപ്പൊ അത് സ്വയം തിരിച്ചറിയുക. അപ്പൊ ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർ സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം അത് നമുക്കൊരു മറ്റൊരാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇത്തരം സിംറ്റംസ് നമുക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് പതുക്കെ ഉൾവലിയുക, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പം ഓൺലൈൻ ഗെയിംസ് ഒക്കെ ആയിട്ട് അഡിക്റ്റഡ് ആയി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള ഒരു ശേഷി, ഒരാളോട് ചിരിക്കാനുള്ള ഒരു ശേഷി കുഞ്ഞിനെ കുറയുകയാണ്. എഴുതാന്, വായിക്കാന്, മനുഷ്യരോട് സംവദിക്കാൻ, ഈ ഒരു കഴിവുകളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് മാറി ഒരു സമൂഹത്തിന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്. ഇപ്പൊ ഡാർവിന്റെ എവല്യൂഷന്റെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യനെ, ഒരു കുരങ്ങായിട്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെ കുനിക്കൂഴി പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നു, നിവർന്ന് നിൽക്കുന്നു, കയ്യിലെ വടിയൊക്കെ മാറ്റുന്നു. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് എവല്യൂഷൻ വന്നത്. ഇന്നത്തെ ഈ ഇരിപ്പ് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ ഭയപ്പെടാൻ, നമ്മൾ തിരിച്ച് വീണ്ടും ഒരു എവല്യൂഷണറി പ്രോസസ്സിലേക്ക്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1947 ഇപ്പൊ 79 വർഷങ്ങൾ കഴിഞ്ഞത്, വെറും ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരായി വീണ്ടും ഒരു പുതിയ കാലഘട്ടം എത്തിയപ്പോൾ മറ്റ് സാമ്രാജ്യത്വ ശക്തികൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഗാഡ്ജറ്റ്സിലോട്ടും സോഷ്യൽ മീഡിയയിലോട്ടും നമ്മുടെ തലമുറ, എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇപ്പോൾ അതിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പം സമൂഹം ഒന്നാകെ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ട് മാറണം. വികസനത്തെ കുറിച്ചോ ഇതൊന്നും അല്ല പറയുന്നത്, നമ്മളുടെ പോസ്ചറിനെ കുറിച്ചും നമ്മുടെ ശരീരഘടനയെ കുറിച്ച്. എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ശാഖ ഫിസിയോതെറാപ്പിയിൽ ഉണ്ട്. അതായത് ഒരു ഗാഡ്ജറ്റ്സുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മളുടെ കഴുത്ത് എങ്ങനെ വേണം, കണ്ണ് ഏത് ലെവലിലേക്ക് സ്ക്രീനുമായിട്ട് വേണം. നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ, ഇന്നത്തെ ഓൺലൈൻ വർക്കൊക്കെ എന്ന് വെച്ചാൽ 7-8 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരിക്കേണ്ട ജോലിയാണ്. അപ്പം കണ്ടിന്യൂസ് സിറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി വരും. ഏത് ജോലി, ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു അക്ഷയ സെന്ററോ മുതൽ അങ്ങേയറ്റ ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും ചെന്ന്. ഇപ്പം പണ്ടൊക്കെ നേഴ്സുമാർക്കൊന്നും, എൻ്റെ അമ്മ നേഴ്സായിരുന്നു, നേഴ്സുമാർക്കൊക്കെ ഓടി നടന്ന ജോലി ചെയ്യുന്നു. ഇപ്പം നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ പോയി അവർക്ക് ഇതെല്ലാം ഫീഡ് ചെയ്യണം. പണ്ടൊക്കെ ഡോക്ടേഴ്സിനാണെങ്കിലും രോഗികളോട് നേർക്ക് നേർ നോക്കി സംസാരിക്കാനും എഴുതാനും ഒക്കെ സമയമുണ്ടായിരുന്നു. ഇന്ന് അവർക്കും അത് സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ മുമ്പിലെത്തുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് നോക്കാനോ അവരോട് കൂടുതൽ അടുക്കാനോ ഒന്നും നമുക്ക്. അപ്പൊ അതിനോടൊപ്പം അവർക്കും അത് പ്രശ്നം ഉണ്ടാകുന്നു ഈ സിറ്റിംഗ് ജോബ്സ് കാരണം. അപ്പൊ ഇതിൽ നമുക്കൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കുക എന്നേ ഉള്ളൂ ഈ ഗാഡ്ജറ്റ്സിനോട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയാസ്, തർക്കമില്ല. പക്ഷേ ഇത് നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. ഉപയോഗിക്കുമ്പോൾ തന്നെ എർഗണോമിക് പോസ്ചർ കൃത്യമാക്കുക, ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് കറക്റ്റ് ആക്കുക, കാൽപാദ എങ്ങനെയാണ് വെക്കേണ്ടത്, കണ്ണിൻ്റെ വ്യൂ വിഷൻ ലെവൽ എങ്ങനെ വേണം, ഇതൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സിറ്റിംഗ് ജോബ് എന്ന് പറയുന്നതിനെ

0: പക്ഷേ ഈ റെഗുലർ സിറ്റിംഗ് കാരണം ഇവർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ ഡിസ്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇൻട്രാ ഡെസ്കിൽ പ്രഷർ, സെഡൻറി ജോബ് കാരണം പേശികൾക്ക് ബലം കുറയുന്നു, ഈ നാഡീ ഞരമ്പുകളൊക്കെ ഞെരുങ്ങിട്ട് ചെറിയ പെരുപ്പ്, അങ്ങനെ ലോങ് ടൈം ഇഷ്യൂസ് ആണ് അതൊക്കെ.
1: ജീവിതശൈലി,
0: അതെ,
1: ഈ ജോലി സമ്മർദ്ദവും മെന്റൽ സ്ട്രെസ് ഇവരെ ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ അമിത വണ്ണം, ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫീസ് ആകുമ്പോൾ എപ്പോഴും ഒരു ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടാവും, ഒരു ചെയറും കസേരയും. ഇപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരിപ്പം ഒന്ന് നടുവ് കഴിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് കുറച്ച്, അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം അവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് നേരം ചാരി ഇരുന്ന് കസ് അങ്ങനെ മടിയിൽ, ലാപ്ടോപ്പ് എന്ന പേര് തന്നെ ഉണ്ട്, ലാപ്പിൽ മടിയിൽ വെച്ചിട്ട്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് എവിടെങ്കിലും ഒന്ന് യാത്ര പോകണം, കുറെ സമയം കാറിൽ ഇരുന്നിട്ട് കുനിഞ്ഞ് ഇരുന്നിട്ട്. അപ്പം ഞാനത് പറയാൻ കാരണം, ഇപ്പൊ ഒരു പേഷ്യന്റ് കാനഡയിലുള്ളൊരു പേഷ്യന്റ്, ഇപ്പം പുള്ളി ഓൺലൈൻ വർക്കാണ് ചെയ്യുന്നത്, ഓരോ ഓരോ സൈറ്റിൽ ചെന്നിട്ട് അതിന്റെ ഇവാലുവേഷൻ ഒക്കെ എടുത്തിട്ട്. അപ്പൊ നമ്മള് ഫിസിയോതെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിസ്റ്ററി ടേക്കിങ്. ഒരു വ്യക്തി ഒരു വേദനയായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഒരു അസസ്മെന്റ് ഉണ്ട്, മസ്കുലോ സ്കെൽട്ടൽ അസസ്മെന്റ്. ഈ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഒക്കുപേഷണൽ ഹിസ്റ്ററി, നമുക്കറിയേണ്ടത് ഇവിടെ ജോലി സ്വഭാവമാണ്, എത്ര നേരം ഇരിക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിൽ തന്നെ, ട്രക്ക് ഡ്രൈവർ, ഒരു ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ 6, 7, 8 മണിക്കൂർ അടുപ്പിച്ച്, അപ്പൊ ആ കണ്ടിന്യൂസ് സിറ്റിംഗ് അയാളുടെ പെയിൻ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഇരുത്തേല് അയാൾ ഒരു പേഴ്സ് പോക്കറ്റ് ബാക്ക് പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പെൽവിക് സിമ്മട്രി അങ്ങ് മാറി, ഒരു ഭാഗം ഉയർന്നായിരിക്കും. അപ്പൊ ഇത് വർഷങ്ങളോളം ചെയ്യുമ്പോൾ അവരുടെ പെൽവിസിലെ മസിൽസിനുണ്ടാവുന്ന ചില ടൈറ്റ്നസ് കാരണം ചില ഞരമ്പുകൾക്ക് ഞെരുക്കം വരാം. ചിലപ്പോൾ ഒരു പ്രൈമറി റീസൺ അതായിരിക്കാം. നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് ചികിത്സിച്ചിട്ട് കാര്യമില്ല, അവരുടെ പ്രൈമറി ഒക്കുപേഷണൽ ആ ഒരു ഹാബിറ്റ് മാറ്റാൻ, അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരുപാട് കൊണ്ടുവരാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈ അമിത വണ്ണവും ഡയബറ്റിക്സും പോസ്ചറൽ പ്രശ്നങ്ങളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പുതിയ തലമുറയ്ക്കുണ്ട്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്തനം 90.4 FM.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ്.
0: സിറ്റിംഗ് ഈസ് ദ ന്യൂ ടൈം ബോംബ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന എല്ലാരെയും പേടിപ്പിക്കുകയാണെന്ന് കരുതരുത്. ഇത് ഒരു അവബോധമാണെന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് കണ്ടിന്യൂസ് സിറ്റിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് സിംറ്റം വരുന്നിടം വരെ ഉള്ളൂ നമ്മൾക്ക് പേടി വരിക, അയ്യോ ഇരിത്ത പ്രശ്നമാണോ. പിന്നെ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും പോക്കറ്റിൽ ഇപ്പം വെള്ളമോ കണ്ണാടിയോ ഒക്കെ വെക്കുന്നത് പോലെ ഒരു പെയിന്റ് സ്പ്രേയും കാണും. പല പേഷ്യന്റ് അടുത്ത് നമ്മൾ ചോദിക്കും ഡ്യൂറേഷൻ.

0: നേരത്തെ പറയുമ്പോൾ മസ്കുലോസ്കെലറ്റൽ അസസ്മെന്റിൽ ഡ്യൂറേഷൻ ഓഫ് പെയിൻ ചോദിക്കും. അപ്പോൾ ഒരു 7 വർഷമായിട്ടുള്ള പെയിൻ, 10 വർഷമായിട്ടുള്ള പെയിൻ, അപ്പോൾ ടിൽ നൗ എങ്ങനെയാണ് മാനേജ്? അത് ഞാൻ മാൻ പെയിൻ വരുമ്പോഴത്തേക്ക് ഒരു സ്പ്രേ അടിക്കും, ക്രീം ബാൻഡേജ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേപനം തേക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു പെയിനുള്ള റീസൺസ് കണ്ടുപിടിക്കുകയാണ്. ഫിസിയോതെറാപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പം ബയോമെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് അവരുടെ പോസ്ചർ എങ്ങനെയുണ്ട്, അലൈൻമെന്റ്, ബോണി അലൈൻമെന്റ്സ് എങ്ങനെയുണ്ട്, മസിൽസിന്റെ പഠനം, പേശികളുടെ ബലം, അത് ഒരു റേഞ്ച് ഓഫ് മോഷൻ, മൂവ്മെന്റ് എങ്ങനെയുണ്ട്. ഇപ്പം ഇതിനെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അവർക്കുണ്ടാവുന്ന ബയോമെക്കാനിക്കൽ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് പറയാം, ഇപ്പോൾ ഷോൾഡർ പെയിൻ, അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും എറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് ഇവൻറ്റിലാണ്. അപ്പോൾ ഈ ഷോൾഡറിന്, അപ്പോൾ അവരുടെ ഒരു വിചാരം ഷോൾഡറിന് മാത്രമായിരിക്കും ഈ വേദന വരിക, ഷോൾഡറിൽ നിന്നാണ് മൊത്തം ബലവും വരുന്നത്, അങ്ങനെയല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, സച്ചിൻ ടെണ്ടുൽക്കർക്ക് പണ്ട് പീക്ക് ടൈമിൽ ഒരു ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്, അപ്പം നമ്മൾക്കൊക്കെ ആദ്യം ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് തന്നെ സച്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സച്ചിനെ അന്ന് ട്രീറ്റ് ചെയ്ത ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ക്ലാസ്സിന്, ഇപ്പം ഒരു ബോംബെയിൽ വെച്ചിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നു. അപ്പോൾ പുള്ളി അന്ന് സച്ച് ഓരോ കേസ് ഡിസ്കഷനിൽ സച്ചിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ സച്ചിൻ്റെ കേസ് പറഞ്ഞപ്പം ഈ ടെന്നീസ് എൽബോയുടെ പെയിൻ്റെ ഒരു റീസൺ ആയിട്ട് അവർ പറഞ്ഞത് പുള്ളിയുടെ
1: കൈമുട്ടിൽ വരുന്ന വേദന.
0: അപ്പോൾ അതിൻ്റെ ഒരു റീസൺ സച്ചിൻ ഉണ്ടായിരുന്നത് സച്ചിൻ്റെ കോർ മസിൽ, അബ്ഡോമിനൽ മസിൽസിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. സച്ചിൻ ഷോയിബ് അക്തറിനെ ഒരു സിക്സ് അടിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പുൾ ഷോട്ടിലൂടെ ഒരു വേൾഡ് കപ്പിൽ ഒരു സിക്സ് അടിച്ച്. അപ്പം ഇങ്ങനെ ഏന്തി വലിഞ്ഞ് ഒരു സിക്സ് അടിക്കുമ്പോൾ അയാളുടെ കൈമുട്ട് മാത്രമല്ല, കാലിലെ കാഫ് മസിൽസും കാൽ തുടയുടെ പുറകിലുള്ള ഹാംസ്ട്രിങ് ഇങ്ങനെയുള്ള വിവിധ പേശികളുടെയും കൂടെ ബലം കൂടെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക്, കോറിന്റെ വീക്കാണെങ്കിൽ, അബ്ഡോമൻ വീക്കാണെങ്കിൽ അയാളുടെ കയ്യിലേക്ക്, എൽബോയിലേക്ക് ഓവർ സ്ട്രെയിൻ അക്കോമഡേറ്റ് ചെയ്തിട്ട് അവർക്ക് വേദന വരാം. അപ്പൊ ആ ഒരു സയൻസിനെയാണ് നമ്മൾ കൈനറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വേദന ഉണ്ട് എന്ന് വിചാരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കണ്ണിൽ ആ വേദനയുടെ സ്പോട്ട് മാത്രമല്ല റീസൺ, അതിനെയാണ് ബയോമെക്കാനിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നടുവേദന ഉള്ള ആൾക്ക് ചിലപ്പോൾ കാലില് വേറൊരു മസിലായിരിക്കും ടൈറ്റ്നെസ്, അല്ലെങ്കിൽ അവരുടെ പെൽവിസിന്റെ ഒരു ടിൽറ്റ് എന്ന് പറയും. അപ്പൊ അതെല്ലാം അവരെ പേഷ്യന്റിനെ നടത്തി നോക്കുക, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക, ബാലൻസ് ചെക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള പല സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്കത് ഈ ഇരുന്നുകൊണ്ടുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ ഇഷ്യൂസ് ഏർലി ഇന്റർവെൻഷനായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ സിംറ്റംസ് കുറയും. ബട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വേദന കുറഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് പിന്നെ നമ്മൾ റോങ് പോസ്ചറാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പെയിൻ വരും. അപ്പോൾ ഒരു പെയിനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പം ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു ബാഗ്, ഒരു കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇപ്പം
1: സ്കൂൾ ബാഗ്
0: നമ്മൾ നിസ്സാരമായിട്ട് കാണും, പക്ഷേ ഏറ്റവും കൂടുതൽ സർജറീസ് സ്കോളിയോസിസ് എന്ന് വെച്ചാൽ നട്ടെല്ലിനെ സംബന്ധിക്കുന്ന ഒരു വളവാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു അഡോളസന്റ് ഏജിലേക്ക് എത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഒരു 15 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള പെൺകുഞ്ഞുങ്ങളിൽ ഈ സ്കോളിയോസിസ് കാണുന്നുണ്ട്. ഈ സ്കോളിയോസിസിന്റെ ഒരു ആംഗിൾ ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ, സ്പൈൻ്റെ ഒരു കോപ്സ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതൊരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് പിന്നീട് സർജിക്കൽ ഇന്റർവെൻഷൻ, പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഫിക്സേഷൻ ഒക്കെ ചെയ്യുന്ന മേജർ സർജറിയാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നേരിട്ട് അറിയാന്ന് വെച്ചാൽ, വീട്ടിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വല്ലപ്പോഴും എങ്കിലും ആ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വളവ് പോലെ തോന്നിയാൽ ഒരു സിമ്പിൾ എക്സ്റേയിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ആദ്യത്തെ 1-2 ഗ്രേഡിലൊക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ തന്നെ ഉള്ള ചെറിയ എക്സസൈസുകളും ബ്രീത്തിങ് പാറ്റേൺസ് മാറ്റുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ ഹയർ ഗ്രേഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കൺസർവേറ്റീവ് മെത്തേഡ്സിൽ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവബോധങ്ങൾ, ഈ തുടർച്ചയായ ഇരിപ്പ് നമ്മുടെ നട്ടലിനെ ബാധിക്കും എന്നുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ തന്നെ സ്വയം നമ്മൾ അതിൽ നിന്ന് മാറും. പിന്നെ കുറച്ച് ടിപ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ള വെച്ചാൽ, ഒരു 20 മിനിറ്റ് അരമണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് നമ്മൾ ഇരിക്കാതെ നോക്കുക. ഇപ്പം തന്നെ നമ്മൾ ഒന്ന് എഴുന്നേക്കുക, ഒന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുക, മൈക്രോ ബ്രേക്സ്, 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നടക്കുക. അപ്പം അത് പല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഒരു ഓഫീസ് മുതൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും പലതരം ചർച്ചകൾ നടക്കും, പല

0: മീറ്റിംഗ്സിനകത്തൊക്കെ അതിന്റെ ഒരു സീരിയസ്നെസ്സിന് അവരങ്ങ് ഇരുന്ന് പോകും. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഒരു ദൂരെ യാത്ര എറണാകുളം പോവുകയാണ്, കണ്ടിന്യൂസ് 4 മണിക്കൂർ അതേ ഇരിപ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇരുത്തേടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക്. അപ്പൊ നമ്മൾ വോളണ്ടറി ആയിട്ട് വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുക, ഒരു സ്വല്പം ഒന്ന് നടക്കുക, അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇൻട്രാ ഡിസ്കൽ പ്രഷർ കുറയും, പേശികൾക്ക് മേൽ വന്ന സമ്മർദ്ദം കുറയുകയൊക്കെ ചെയ്യും.
1: നമ്മളിപ്പോ എണീച്ച് നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
0: അതെ അതെ, നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും എക്സസൈസസ് പറഞ്ഞു കൊടുക്കാനുണ്ടോ?
0: ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ കഴുത്ത്, കഴുത്ത് ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴത്തേക്ക് സെർവൈക്കൽ റൊട്ടേഷനായി. അപ്പൊ നമ്മൾ നേരെ നോക്കി ഒരു സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ഇരുവശത്തേക്ക് വളരെ സ്ലോ ആയിട്ട് ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ അതൊരു വ്യായാമമായി. ഒന്ന് താഴേക്കും മുകളിലേക്കും നോക്കുമ്പോൾ അടുത്ത വ്യായാമമായി. ഈ തോള് പതുക്കം മുകളിലേക്കും താഴേക്കും ഒന്ന് അമർത്തുമ്പോൾ അപ്പൊ ഈ പേശികളുടെ എല്ലാം ഒരു ആക്ടിവേഷൻ അതിനകത്തൂടെ തന്നെ നടക്കും. പിന്നെ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മളിപ്പോൾ വെള്ളമോ നമ്മുടെ എസൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു അല്പദൂരം മാറ്റി കയ്യത്തും ദൂരത്ത് വെക്കാതെ ഒരു സ്വല്പ ദൂരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൊബിലിറ്റി ആയി, ഒരു മൈക്രോ ബ്രേക്സ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഷോൾഡറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഹാൻഡ് ഗ്രിപ്പ് എക്സസൈസ്, ഇപ്പൊ ഓൺലൈനിലൊക്കെ 100 രൂപയോ മുതൽ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്തനിങ്. അപ്പൊ അത് വെറുതെ ഇരിക്കും, നമ്മൾ ഒരു മൈക്രോ ബ്രേക്സ് എടുത്തിട്ട് അതൊരു 10 തവണ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് എക്സസൈസ്. അങ്ങനെ ലിറ്റിൽ എക്സസൈസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് ഡേ ടു ഡേ ചെയ്യേണ്ടതാണ്. ഇതിപ്പം അത് ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് സിറ്റിങ്ങിനിടയിൽ ചെയ്യാവുന്നത്. യഥാർത്ഥത്തിൽ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ളതാണ്, ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പൊ പലരും ചോദിക്കും ഞാൻ ആ എക്സസൈസ് കേട്ടെ. ഇപ്പൊ എക്സസൈസ് എന്ന് പറയുമ്പോഴേ ആളുകളുടെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത് ഒരു ജിം എക്സസൈസ്, നാളെ തൊട്ട് ജിമ്മിൽ പോകുന്നുള്ള. അതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾക്ക് എക്സസൈസ്, നിങ്ങളുടെ എക്സസൈസ് ഒറ്റ ദിവസം ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുറെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഭയങ്കരമായ ഒരു വിഗറസ് ഹൈ ഇന്റൻസിറ്റി എക്സസൈസോ ബോഡിക്ക് നല്ലതല്ല. ഗ്രാജുവലി പതുക്കെ പതുക്കെ തുടങ്ങുക. എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പതുക്കെ ചെറിയ വാം അപ്പ് എക്സസൈസുകൾ ചെയ്യുക, ദെൻ ചെറുതായിട്ടൊന്ന് നടന്നു തുടങ്ങുക. ഡെയിലി ഒരു 10-20 മിനിറ്റ്സ് നടന്നു തുടങ്ങുക, അതൊരു അരമണിക്കൂർ ആക്കുക. ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എന്തെങ്കിലും ഒരു ഗെയിംസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 മന്ത് എങ്കിലും ആകുമ്പോഴത്തേക്ക് പതുക്കെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് മിനിമം ലെവൽ ഓഫ് എക്സസൈസ് ചെയ്യുക. പിന്നെ ജിമ്മൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഈ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഒരു ഈഗോ തന്നെ ഉണ്ട്. നമ്മൾ ജിമ്മിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പം നമ്മളെക്കാളും കൊച്ചുചെക്കന്മാർ 2-3 പേര് ഭയങ്കര വെയിറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് വെറുതെ ഒരു ഈഗോ വരും, ആ എനിക്കിത് എടുത്തൂടെ. ചിലപ്പോൾ ഇവന്റെ സ്പൈൻ ആകെ പ്രശ്നമായിട്ട് IVDP Grade 2-3 ഒക്കെ ആയിരിക്കുന്ന ആളായിരിക്കും, ഓടിപ്പോയി എടുക്കും. അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളു. കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ജിം ഇഞ്ചുറീസ് വരുന്നുണ്ട്, ഇപ്പൊ ഷോൾഡർ ഇഞ്ചുറീസ് വരുന്നുണ്ട്. അപ്പം ജിമ്മിലൊക്കെ ജോയിൻ ചെയ്താലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ ഒക്കെ അണ്ടറിൽ മാത്രം അത് ചെയ്യുക. എന്തെങ്കിലും അവർക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഓർത്തോപെഡിക് സർജനെയോ ഒക്കെ കണ്ടിട്ട് കറക്റ്റ് ചെയ്ത് അത് മാനേജബിൾ ആക്കിയിട്ടേ അവര് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് അമിതമായിട്ടുള്ള നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമുക്ക് യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് കാണും. ഇപ്പം എല്ലാ എക്സസൈസും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ളതാണ് വസ്തുത. എക്സസൈസിന് യഥാർത്ഥം നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചേട്ടാ പനിയാണെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങുന്നതും ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോടുകൂടി മെഡിസിൻ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു കാലത്ത് ആന്റിബയോട്ടിക്സ് പോലും ആൾക്കാര്, ഇപ്പൊ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട് ഒരാൾക്ക്, ആ എനിക്കും ഇതേ വിഷയമാണ്, ആ കടയിൽ പോയി ഇന്ന മരുന്ന് പറഞ്ഞാൽ മേടിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു അവബോധം ഇപ്പൊ ആളുകൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എക്സസൈസിനകത്ത് ഇപ്പൊ ഉള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പൊ അത് എല്ലാ എക്സസൈസും എല്ലാവർക്കും നല്ലതല്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ സ്പൈൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ സിംറ്റമാറ്റിക് ആകണമെന്നില്ല എല്ലാ ഇഷ്യൂസും. ഇപ്പൊ ഒരു ലിസ്തസിസ്, സ്പൈൻ്റെ ഒരു നട്ടെല്ലുകൾ അടുക്കി വെച്ചതിൽ നിന്ന് തെന്നി മാറിയിരിക്കുക, ചിലത് മുമ്പോട്ട് ചിലത് പിന്നിലോട്ട് തെന്നു. അപ്പൊ ഈ ലിസ്തസിസ് ഉള്ള പേഷ്യൻസിന് എല്ലാ എക്സസൈസും ചെയ്യാൻ പാടില്ല. മുമ്പിലോട്ട് തള്ളിയിരിക്കുന്ന എക്സസൈസിനും പിന്നിലോട്ട് തള്ളിയിരിക്കുന്ന ലിസ്തസിസിനും ഡിഫറെൻ്റ് ആണ് എക്സസൈസ്. അപ്പൊ ഇത് കാണാതെ ഇതിനെക്കുറിച്ച് അവബോധം ഇല്ലാതെ നമ്മൾ പോയി കാണുന്ന എക്സസൈസുകളെല്ലാം ചെയ്തിട്ട് പ്രശ്നമായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പം കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് സ്വയം ഉത്തരവാദിത്തത്തോടുകൂടി തിരിച്ചറിയുക. പിന്നെ ഇപ്പം പൊതുവേ റിവ്യൂസിന്റെ ഒക്കെ ഒരു കാലമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏത് പ്രൊഫഷണൽ ഒരാളെ കാണാൻ പോകുമ്പോഴും ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് റിവ്യൂ ചെയ്യുന്നത്.

0: റിവ്യൂ സ്റ്റാറ്റസും എല്ലാം നോക്കിയിട്ടാണ്. അതിനപ്പുറം സാമൂഹികമായിട്ടൊരു അടുപ്പമുണ്ടെങ്കിൽ നാലുപേരോട് ചോദിച്ചിട്ടെങ്കിലും, കാരണം ഒരുപാട് ഫേക്ക് പ്രാക്ടീസസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ലാതെ പലവിധ ചികിത്സകൾ, ഇപ്പം നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ബോൺ അലൈൻമെൻറ് ഇഷ്യൂസൊക്കെ, ബാക്ക് പെയിൻ സിംറ്റംസൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഈ അസുഖം പൂർണ്ണമായി മാറ്റിത്തരാം എന്നൊരാൾ ഫേസ്ബുക്കിലൂടെ വാഗ്ദാനം നൽകുന്നു. നമ്മൾ കണ്ണു അടച്ച് അപ്പം തന്നെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോവുകയാണ്. നമ്മളുടെ എക്സ്റേയും കാണണ്ട, ഒന്നും കാണണ്ട. അപ്പം അവർ എന്തോ ചെയ്യുന്നു, നമുക്ക് ഒരു ലക്ക് പോലെ. അങ്ങനെ നമ്മുടെ ശരീരം ഒരു ലക്കിന് വിട്ടുകൊടുത്തിട്ട് ചെയ്യരുത്. കാരണം ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പാരാപ്ലീജിയയും സ്പൈനൽ കോഡ് ഇഞ്ചുറിയും ഒക്കെ ആയ ആൾക്കാരുണ്ട്. തളർന്നു പോകുന്ന, അരയ്ക്ക് താഴേക്ക് സ്പൈൻ്റെ കംപ്രഷൻ കൊണ്ട് തളർന്നു പോകുന്ന. സാധാരണ അത് വലിയ പൊക്കത്തിൽ നിന്ന് വീണും ക്ഷതത്തോടുകൂടിയ ബൈക്കിൽ നിന്ന് വീണും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് ബോൺ സെറ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒന്നാമത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അഗാധം നല്ല അറിവ്, അനാറ്റമിൽ. ഇപ്പൊ നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ ഒരു കരിക്കുലം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ, ഇപ്പൊ ഞങ്ങളെ, ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്ടർ ഗംഗാധരൻ കോഴിക്കോട് ഫേമസ് യൂറോളജിസ്റ്റ് ആയിരുന്നു. സാറായിരുന്നു ഞങ്ങളുടെ അനാറ്റമി പ്രൊഫസർ. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് സാറിന്റെ ഒരു സെഷനോടുകൂടിയാണ് ഡിസെക്ഷനും ഓസ്റ്റിയോളജി എക്സ്പ്ലനേഷനും എല്ലാം. പിന്നെ ഇതിന്റെ വൈവ പ്രാക്ടിക്കൽ എല്ലാ വർഷത്തിന്റെ എക്സാമിൽ അനാറ്റമി ഒരു മെയിൻ അനാറ്റമി ടോപ്പിക് ആയിട്ടല്ലെങ്കിൽ പോലും ഇല്ലാത്ത വർഷങ്ങളിൽ പോലും അനാറ്റമി മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു കരിക്കുലത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അനാറ്റമിയിൽ വളരെ ആഴത്തിലുള്ള
1: അറിവ്,
0: നോളജ് വേണം. ഇപ്പൊ അങ്കിളിനെ കുറിച്ച്, മൂത്ത അമ്മാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹമൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തമായ അനാറ്റമി ബുക്സിൽ ഗ്രേസ് അനാറ്റമി, അത് തന്നെ ഗ്രേസ് അനാറ്റമി. ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ആ ഗ്രേസ് അനാറ്റമി വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉടനെ അടുത്ത് വിളിച്ച് ഇരുത്തിയിട്ട് അതിനെ കുറിച്ച് രണ്ട് ചുവ. അപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, പുള്ളിയുടെ മുമ്പിലോട്ട് ചെന്ന് പോയാൽ പെട്ടു എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ പിന്നീടാണ് അതിന്റെ ഗുണം മനസ്സിലാവുക. ഓരോ രോഗിയും നമ്മൾ കാണുമ്പോൾ, നമ്മൾ പറഞ്ഞില്ലേ ഓരോ രോഗി ഒരു ഗുരുവാണെന്ന്, അവർ പറയുന്ന സിംറ്റംസ് ഒക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ അനാറ്റമി വായിക്കണം. അനാറ്റമിയോടൊപ്പം ബയോമെക്കാനിക്സ് പഠിക്കണം. ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ മോഷൻ എങ്ങനെയാണ് ചലിക്കുന്നത്, അതിൻ്റെ ലിവറേജ് സിസ്റ്റം അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പാത്തോമെക്കാനിക്സ്, ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്. പിന്നീട് മാത്രമേ നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പോലും എത്തിപ്പെടുന്നുള്ളൂ. വീണ്ടും വീണ്ടും വീണ്ടും അഗാധത്തിൽ പഠിച്ചാൽ മാത്രമേ അനാറ്റമി നമുക്ക് ഓർത്തിരിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതൊന്നും അറിയാത്ത ആളുകളിൽ നിന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് ഗവൺമെന്റ് ഒക്കെയാണ് ഇത്തരം ഷോർട്ട് ടൈം കോഴ്സസും വ്യാജ കോഴ്സുകളും ഒക്കെ നിർത്തലാക്കണം. അങ്ങനത്തെ ചില ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിവാണ്, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ലേൺ ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ വ്യാജന്മാരും ഒക്കെ പോയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനത്തിലേക്ക് ആ ട്രീറ്റ്മെന്റ് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പിശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ. നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ

0: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. September 15 അന്താരാഷ്ട്ര തലത്തിൽ ലോക ലിംഫോമ അവബോധ ദിനമായി ആചരിക്കുന്നു. പ്രാധാന്യവും ശ്രദ്ധയും. ടാർഗറ്റ് ഡിസീസ്, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അണുബാധയെ ചെറുക്കുന്ന ലിംഫോസൈറ്റുകളിൽ ആരംഭിക്കുന്ന ഒരു തരം രക്താർബുദമായ ലിംഫോമയെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, വീർത്ത ലിംഫിനോഡുകൾ, വിശദീകരിക്കാത്ത ക്ഷീണം, രാത്രി വിയർപ്പ്, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ തുടങ്ങിയ നിർദ്ദിഷ്ടമല്ലാത്ത ആദ്യകാല ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് രക്ത ക്യാൻസർ അവബോധ മാസത്തിൽ ഉൾപ്പെടുന്നു. ഇത് ഗവേഷണം, രോഗി പിന്തുണ, ടാർഗറ്റഡ് തെറാപ്പികൾ, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റുകൾ പോലുള്ള ചികിത്സയിലെ പുരോഗതി എന്നിവ എടുത്തുകാണിക്കുന്നു.
5: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്,
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

കാവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മകൻ ഓഫറുകളുടെ പെരുമഴ. എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. September 15 അന്താരാഷ്ട്ര തലത്തിൽ ലോക ലിംഫോമ അവബോധ ദിനമായി ആചരിക്കുന്നു. പ്രാധാന്യവും ശ്രദ്ധയും. ടാർഗറ്റ് ഡിസീസ്: രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അണുബാധയെ ചെറുക്കുന്ന ലിംഫോസൈറ്റുകളിൽ ആരംഭിക്കുന്ന ഒരു തരം രക്താർബുദമായ ലിംഫോമയെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ: വീർത്ത ലിംഫിനോഡുകൾ, വിശദീകരിക്കാത്ത ക്ഷീണം, രാത്രി വിയർപ്പ്, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ തുടങ്ങിയ നിർദ്ദിഷ്ടമല്ലാത്ത ആദ്യകാല ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് രക്ത ക്യാൻസർ അവബോധ മാസത്തിൽ ഉൾപ്പെടുന്നു. ഇത് ഗവേഷണം, രോഗി പിന്തുണ, ടാർഗറ്റഡ് തെറാപ്പികൾ, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റുകൾ പോലുള്ള ചികിത്സയിലെ പുരോഗതി എന്നിവ എടുത്തുകാണിക്കുന്നു.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന്, പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി

0: ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: तुमसे कुछ कहना चाहती हूँ, प्लीज मुझे गलत मत समझना। मुझे तुमसे प्यार हो गया है, मैं तुम्हारे बिना जी नहीं सकती।
1: मैं भी सिर्फ तुम्हारा हूँ सनेरा, सिर्फ तुम्हारा।
2: You are tuned into your favorite radio station, Radio Santanam 90.4 FM, keeping you company all day. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സംഗീത പ്രേമികളുടെയും ഗായകരുടെയും കൂട്ടായ്മയായ നാദം ചാത്തന്നൂർ ഏർപ്പെടുത്തിയ എസ് ജാനകിയമ്മ പ്രഥമ സംഗീത പുരസ്കാരം ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സെപ്റ്റംബർ 20 വൈകിട്ട് 5 ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടത്തുന്ന നാദത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. FDGT എഴുകോൺ സെന്ററിലെ ഒഴിവുള്ള 5 സീറ്റിലേക്ക് ഇന്നും നാളെയും രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടക്കും. വിശദവിവരങ്ങൾക്ക് 9447657997 എന്ന നമ്പറിലോ 9605168843 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വെട്ടിക്കവല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് മുഖേന നടപ്പിലാക്കുന്ന മികവ് പദ്ധതി പ്രകാരം 8 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിനായി അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം, BEd, KTET. KTET യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 19 വൈകിട്ട് 5 വെട്ടിക്കവല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 8547673027 നമ്പർ ഒരിക്കൽ കൂടി 8547673027. ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളുടെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 29-30 തീയതികളിൽ രാവിലെ 5:30 മുതൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടത്തും. പ്രൊഫൈൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത പ്രവേശന ടിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അംഗീകൃത തിരിച്ചറിയൽ രേഖകളുടെ അസലുമായി ഹാജരാകണം. കായികക്ഷമതാ പരീക്ഷയിൽ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രമാണ പരിശോധനയും അന്നേ ദിവസം നടത്തും. അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്ക് 0474274324 നമ്പർ ഒരിക്കൽ കൂടി 0474274324.

0: 1983 ശക്തികുളങ്ങര ബോട്ട് അപകടത്തെ ആധാരമാക്കി ദീപാജിത് രചിച്ച പാതുകാപ്പ് എന്ന നോവൽ മന്ത്രി ഷിബു ബേബി ജോൺ പ്രൊഫസർ ജോസഫ് ആന്റണിക്ക് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ എഡ്വേർഡ് നസ്രത്ത് അധ്യക്ഷനായി. കോയിക്കൽ പാലത്തിലെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്രാമം ടാങ്കിന്റെ പരിധിയിലെ വടക്കും ഭാഗം ഉളിയക്കോവിൽ, ഉളിയക്കോവിൽ ഈസ്റ്റ്, കടപ്പാക്കട ആശ്രാമം ഭാഗങ്ങളിലും കോയിക്കൽ ടാങ്കിന്റെ പരിധിയിലെ കിളികൊല്ലൂർ സോണിലും സെപ്റ്റംബർ 16, 17, 18 തീയതികളിൽ ജലവിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടും. തേവള്ളി കേരള സർവകലാശാല ബി എഡ് കോളേജിൽ 2026-28 വർഷത്തെ ബി എഡ് പ്രവേശനത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ വ്യാഴാഴ്ച രാവിലെ 10:30 നടക്കും. രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9495-8281-95 എന്ന നമ്പറിലോ 9447-0258-62 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ലാബ് ടെക്നീഷ്യനെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം സെപ്റ്റംബർ 17 രാവിലെ 11 മണിക്ക്. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത വിളക്കുടി മന്ന മെമ്മോറിയൽ ട്രെയിനിംഗ് കോളേജിൽ മലയാളം, ഗണിതം, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 0475-2322-4900 എന്ന നമ്പറിലോ 9497-8129-51 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. September 15 അന്താരാഷ്ട്ര തലത്തിൽ ലോക ലിംഫോമ അവബോധ ദിനമായി ആചരിക്കുന്നു. പ്രാധാന്യവും ശ്രദ്ധയും. ടാർഗറ്റ് ഡിസീസ്, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അണുബാധയെ ചെറുക്കുന്ന ലിംഫോസൈറ്റുകളിൽ ആരംഭിക്കുന്ന ഒരു തരം രക്താർബുദമായ ലിംഫോമയെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, വീർത്ത ലിംഫിനോഡുകൾ, വിശദീകരിക്കാത്ത ക്ഷീണം, രാത്രി വിയർപ്പ്, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ തുടങ്ങിയ നിർദ്ദിഷ്ടമല്ലാത്ത ആദ്യകാല ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നതിനെ കുറിച്ച് പൊതുജനങ്ങളെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് രക്ത ക്യാൻസർ അവബോധ മാസത്തിൽ ഉൾപ്പെടുന്നു. ഇത് ഗവേഷണം, രോഗി പിന്തുണ, ടാർഗറ്റഡ് തെറാപ്പികൾ, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റുകൾ പോലുള്ള ചികിത്സയിലെ പുരോഗതി എന്നിവ എടുത്തുകാണിക്കുന്നു.
4: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

깔끔하거나 지덕근한 배나 이런 약혼배나 너무 끝나나 지덕근하거나 지덕근한 배나

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഇന്ത്യയുടെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണൻ വിവരങ്ങൾ അറിയാൻ തിടുക്കമായി, ധൃതിയായി. താൻ ദൂതനായി അയച്ച ശുകൻ ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ച് താമസിച്ചാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇത്രയും താമസിക്കാൻ കാരണം?

മറ്റെന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ അവിടെ ഉണ്ടായോ? ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ രാവണൻ കഴിഞ്ഞ ക്യാപ്സിലുള്ള അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പൊ ശുകൻ മറുപടി പറയാണ്, ഈ ഭാഗം രാവണ ശുക സംവാദം എന്നാണ് അറിയപ്പെടുക. രാക്ഷസ രാജാവെ ജയിച്ചാലും എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടി തന്നെയാണ്, ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ് വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് ശുകൻ സംഭാഷണം ആരംഭിക്കുന്നത്. പക്ഷെ അതേ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ, മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ. ഞാൻ ഇതൊരു മോക്ഷത്തിനായിട്ടുള്ള ഉപദേശത്തിന്റെ രൂപത്തിലായിട്ടാണ് കാണുന്നത്. ആ രീതിയിലാണ് ശുകൻ സംസാരിക്കുന്നത്. അപ്പൊ ശുകന്റെ രാവണനോടുള്ള സംവാദത്തെ മൊത്തം നമ്മളത് വായിച്ചു നോക്കിയാൽ ഒരു അഞ്ച് ഭാഗങ്ങളായി അതിനെ തിരിക്കാം. ആദ്യ ഭാഗത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ യഥാതഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണമാണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പറയുന്നു. രണ്ടാമത്തെ ഭാഗം വാനരസേനയുടെ ശക്തിയെക്കുറിച്ചും ആ പ്രത്യേകതകളെക്കുറിച്ചും ആ വാനര സൈന്യാധിപന്മാരുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണമാണ്. അതിനുശേഷം ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും യഥാർത്ഥത്തിൽ ശ്രീരാമൻ ആരാണ്, സീത ആരാണ്, ലക്ഷ്മണൻ ആരാണ്, ശുകൻ മനസ്സിലായിട്ടുള്ള കാര്യം, ശുകൻ തിരിച്ചറിഞ്ഞ കാര്യം രാവണനോട് പങ്കുവെക്കുകയാണ്. തുടർന്ന് നാം കാണുന്നത് ഒരു അനുസ്യൂതമായ ഒരു ജ്ഞാന പ്രവാഹമാണ്, അൾട്ടിമേറ്റ് നോളജ് ആണ്. തികഞ്ഞ ഒരു ജ്ഞാനിയെ പോലെ, ജ്ഞാനിയായിട്ട് തന്നെ ശുകൻ മാറിയിരിക്കുന്നു. അദ്ദേഹം ആ നോളജ് പങ്കുവെക്കുകയാണ്, ജ്ഞാനം പങ്കുവെക്കുകയാണ്. അഞ്ചാമതായിട്ട് അതിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്. അതേ സീതയെ വിട്ടുകൊടുക്കണം എന്ന് പറയല്ല, അത് കാര്യകാരണ സഹിതം പറയാണ്, എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്. അതിനുശേഷം എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത്, രാമനെ ധ്യാനിക്കാൻ എന്താണ് മാർഗം, ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറയുന്നു. ഇതിൽ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ശുകൻ അവിടെ ചെന്നത് മുതൽ ബന്ധനസ്ഥനാക്കപ്പെട്ടതും ആദ്യം അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയക്കുകയാണ്. ദൂതൻ വധ്യനല്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയിരുന്നു, സേതുബന്ധനം നടന്നു. അതിനുശേഷം ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹത്തിനെ കെട്ടഴിച്ചു വിട്ട് സ്വതന്ത്രനാക്കിയിട്ട് ഇപ്പോൾ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതറിയാം. നമ്മൾ ആ ഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ സഞ്ചരിച്ചവരാണ്. ഏതായാലും അദ്ദേഹം നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ശ്രീരാമൻ ഒരു സന്ദേശം ശുകന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആ സന്ദേശം ഏതാണെന്നുള്ളതാണ് സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണത്തിന് ശേഷം ശുകൻ പറയുന്നത്. എന്തായിരുന്നു ആ സന്ദേശം? അത് ഇപ്രകാരമാണ്, ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക, രാവണനോട് ചെന്ന് നീ ഇപ്രകാരം ചൊല്ലണം, ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രകാരം ചൊല്ലണം, പറയണം. രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ശ്രീരാമൻ കൊടുക്കുന്നത്. സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. ഒന്നുകിൽ സീതയെ നൽകുക, തിരിച്ചു നൽകുക, അതോടൊരു പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ തയ്യാറായിക്കൊള്ളുക. അല്ലെ, ഇതിനിടയ്ക്ക് ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു കാര്യത്തെക്കുറിച്ച് രാവണൻ ആലോചിക്കേണ്ടതില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ശുകൻ വഴി രാവണന് ശ്രീരാമൻ നൽകുന്നത്. അത് ഒരു കാര്യം കൂടി പറയുന്നു, ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. രണ്ടിലും ഒന്ന് ഉഴറി ചെയ്ത് കൊള്ളണം, രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം. എനിക്കെന്താണ് വേണ്ടതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് രണ്ടും തുല്യമാണ്. സീതയെ തന്നാൽ സന്തോഷം, പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. സീത തരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സന്തോഷം, യുദ്ധം അങ്ങ് തുടങ്ങാം. എനിക്ക് രണ്ടും കണക്ക് തന്നെ, തുല്യം തന്നെ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്ത് ബലം കൊണ്ടാണോ സീതയെ കട്ടുകൊണ്ടുപോയത്, രാമായണത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, എന്ത് ശക്തിയുണ്ടെന്ന് സ്വയം ധരിച്ചിട്ടാണ് ശ്രീരാമൻ, രാവണൻ ഒരാൾ വെറുതെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്കുകൂട്ടൽ കാണുമല്ലോ, സ്വന്തം ശക്തിയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ കാണും. അപ്പൊ ആ എന്ത് കണക്കുകൂട്ടൽ, എന്ത് ശക്തിയുടെ ആത്മവിശ്വാസത്തിലാണോ രാവണൻ ഈ തെറ്റായ പ്രവൃത്തി, സീതയെ അപഹരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ പ്രവൃത്തി ചെയ്തോ, അതേ ശക്തി തന്നെ എടുത്തുപയോഗിച്ച് എന്നോട് പോരിന് വരാൻ പറയുക. അവൻ്റെ അടുത്ത് പറയുക, എന്നോട് യുദ്ധം ചെയ്യാൻ വരാൻ പറയുക. എന്ത് ശക്തി ഉണ്ടല്ലോ, ആ ശക്തി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുക. അത് പറയുന്നു, പോരിനായി കൊണ്ട് പുറപ്പെടുക അശ്വിനി, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി വരിക. ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രീരാമൻ ശുകൻ വഴി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം, ശങ്കാവിഹീനം ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ, ലങ്കാപുരവും ലങ്കാപുരിയും നിശാചരസേനയും രാക്ഷസന്മാരുടെ സൈന്യവും ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപ്പെടുത്ത് എന്നുള്ളിൽ വന്നിങ്ങ് പുക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. എനിക്ക് എന്തെല്ലാം രോഷം, എന്തെല്ലാം അമർഷം, ക്രോധം ഉണ്ടോ അതെല്ലാം ഞാൻ

0: തീർക്കും. എവിടെ തീർക്കും? ഞാൻ ലങ്കാപുരിയിൽ തീർക്കും, നിന്റെ രാക്ഷസ സൈന്യത്തിന് മേൽ തീർക്കും, അതിനെയെല്ലാം ഞാൻ തവിട് പൊടിയാക്കി കളയും, ഞാൻ നശിപ്പിച്ചു കളയും. തീർച്ച ശക്തനാണെന്നാകിൽ പുറപ്പെടുക ആശുനി. നീ ശക്തനാണെന്ന് നീ സ്വയം ധരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നീ പുറപ്പെടുക, യുദ്ധത്തിന് വരിക. യുദ്ധനാട്ടിലാണ് ശ്രീരാമന് താല്പര്യം തോന്നുന്നു. എത്രയും പെട്ടെന്ന് വരിക. സീതയെ വിട്ടുകൊടുക്കും എന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ രാവണൻ ചെയ്യും എന്ന് ശ്രീരാമൻ ഒരു തരത്തിലും വിചാരിക്കുന്നില്ല. യുദ്ധം തന്നെ ആയിരിക്കും നടക്കുക. അതുകൊണ്ടാണ് രണ്ടും എനിക്ക് കണക്ക് തന്നെ എന്ന് പറയുന്നത്. ശുഭൻ ഈ സന്ദേശം അതേപോലെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ രാവണനോട് പറഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു പ്രവൃത്തിയാണ് രാമൻ ഇവിടെ ചെയ്യുന്നത്. ശുകനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ആരായിരുന്നു? രാവണന്റെ ദൂതനായിരുന്നു. ഇപ്പൊ നമ്മൾ ശുകനെ കാണുന്ന ആരായിട്ടാണ്? രാമന്റെ ദൂതനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദൂതനെ നമുക്ക് ആവശ്യമുണ്ട് ഈ നമുക്ക് നമ്മുടെ ഈ സന്ദേശം അവിടെ എത്തിക്കാൻ. അതിന് ആ രാവണന്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും നന്നായി എന്ന് വിചാരിച്ചിട്ടാണോ ശുകനെ അന്ന് കൊല്ലാതെ വിട്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശുകൻ ഭയം കൊണ്ടോ ഭീഷണിക്ക് വശംവദനായിട്ടോ അല്ല ഇങ്ങനെ രാമന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്, 100% ഉറപ്പാണ്. ഈ ഈ സമയം കൊണ്ട് രാമനുമായി പരിചയപ്പെട്ട അവിടെ താമസിച്ച അവരോടൊപ്പം ഇടപഴകിയ സമയം കൊണ്ട് ശുകന് വളരെ വ്യക്തമായിട്ട് രാമൻ ആരാണ് എന്ന് മനസ്സിലായി. സത്യവും നീതിയും ധർമ്മവും രാമന്റെ ഭാഗത്താണ് എന്ന് ശുകന് മനസ്സിലായി. അതുകൊണ്ടാണ് ഉപദേശം നൽകി രാവണനെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന്, തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശുകൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ രാവണന്റെ അതിനു മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസും കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന്, രാവണന്റെ സഹോദരൻ വിഭീഷണൻ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് പറയുന്നു. അദ്ദേഹം ശ്രീരാമനോടൊപ്പം തന്നെയുണ്ട്, അദ്ദേഹം സൈന്യത്തോടൊപ്പം വന്നിട്ടുണ്ട്. മാത്രമല്ല സുഗ്രീവനുണ്ട്, മാത്രമല്ല ലക്ഷ്മണനുണ്ട്. ഇവരായാലും മാത്രം ഒറ്റയ്ക്കല്ല, ഇവരോടൊപ്പം വളരെ ബൃഹത്തായിട്ടുള്ള, വളരെ വിപുലമായിട്ടുള്ള ഒരു വാനര സൈന്യവുമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ അനുവാദത്തോടുകൂടി, അനുമതിയോടുകൂടി തന്നെയാണ് ശുകൻ വാനര സൈന്യത്തെ കാണാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കണ്ടതും അറിഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞ വാനര സൈന്യത്തിന്റെ ആൾബലത്തെക്കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച്, അവരുടെ സേനാ നായകന്മാരെ കുറിച്ച്, അവരുടെ ബഹുമുഖമായിട്ടുള്ള സാമർഥ്യത്തെക്കുറിച്ചും യുദ്ധ കലയിലുള്ള, യുദ്ധത്തിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചും ഒക്കെ ശുകൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശുകൻ രാവണനോട് വിവരിച്ചു കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴാണ്? അടുത്ത ക്യാപ്സ്യൂളിൽ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശുകൻ താൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ രാവണനെ ധരിപ്പിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വാനര സൈന്യത്തെ കുറിച്ചുള്ള ശുകന്റെ ഒരു വിവരണമാണ്, ഒരു റണ്ണിങ് കമന്ററി എന്ന് തന്നെ പറയാം. നമ്മുടെ കൺമുമ്പിൽ നമ്മളത് കാണുന്ന പോലെയാണ് ശുകൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ വാനരന്മാര്, വാനര സൈന്യത്തിലെ വാനരന്മാരുടെ പ്രത്യേകതകളെ കുറിച്ചാണ്. അവർ പർവ്വത തുല്യരാണെന്ന് പറയുന്നത്, പർവ്വതം പോലെ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള അത്ര ഭീമാകാരമായ ശരീരത്തോടുകൂടിയ വാനരന്മാരാണ്. ഭൂമി കുലുങ്ങും പോലെയുള്ള ഗർജനമാണ് അവരുടേത്. അവരൊന്ന് ഗർജിച്ചാൽ ഭൂമി കുലുങ്ങും, അത്രമാത്രം വലിയ ഭീകരമായിട്ടുള്ള ഗർജനമാണ് അവരുടേത്. മറ്റൊരു പ്രത്യേകത പറയുന്നത്, ഒരു ഭയവുമില്ല അവർക്ക്, ആരെയും ഒരു പേടിയുമില്ല. സർവ്വലോകങ്ങളെയും ഭസ്മമാക്കാം എന്നുള്ള ഒരു ഗർവാണ്, ഒരു ഭാവമാണ്, ഒരു അഹന്തയാണ് അവർക്കുള്ളത് എന്നും ശുകൻ പറയുന്നു. എത്ര ലോകങ്ങളുമായിട്ട് വേണമെങ്കിലും നേടാൻ തയ്യാറാണ്, എല്ലാവരെയും ഭസ്മമാക്കിക്കൊളയും, അത്രമാത്രം ശക്തന്മാരാണ് തങ്ങളെന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. അവരെത്ര പേരുണ്ട് ആ എണ്ണം കണക്കാക്കാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അങ്ങനെ എണ്ണമില്ലാത്തത്ര ആൾക്കാരുണ്ട്. അവരെത്ര പേരുണ്ടെന്നുള്ള എണ്ണം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, സംഖ്യാവതാംബരൻ പോലും, ആരാണ് സംഖ്യാവതാംബരൻ? സംഖ്യാവതാംബരൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അവൻ ലോകത്തുള്ള എത്ര പണ്ഡിതന്മാരുണ്ടോ അതിൽ ഏറ്റവും പ്രമുഖൻ, ഏറ്റവും ശ്രേഷ്ഠൻ ആയ കുമാരൻ എന്ന് പറയുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യന് പോലും ഈ വാനര പടയുടെ എണ്ണം, അതിനകത്ത് എത്ര പേരുണ്ട്, എത്ര വാനരന്മാരുണ്ട് എന്നുള്ള എണ്ണം കണക്കാക്കി പറയുക.

കാലൻ സാക്ഷാൽ യമരാജാവ് പോലും പേടിച്ചോടും നീലന്റെ ആ നിൽപ്പ് കണ്ടാൽ. അതിനടുത്ത് ശുഗൻ ഇങ്ങനെ റണ്ണിങ് കമന്ററി തുടരുകയാണ്. അതിനടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്, പത്മ കിഞ്ചൽക്ക സമപ്രഭൻ എന്ന് പറഞ്ഞ താമര അല്ലി പോലെ ശോഭയുള്ളവൻ. ആരാണത്? ബാലിതൻ നന്ദനൻ, ബാലിയുടെ മകൻ, യുവരാജാവായ അംഗദൻ. അദ്ദേഹമാണ് നീലന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അംഗദൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വാൽ കൊണ്ട് ഭൂമിയിൽ തച്ച് തച്ച്, അങ്ങനെ വാലിങ്ങനെ പൊക്കിയെടുത്ത് ഭൂമിയിൽ അടിക്കും, വീണ്ടും അടിക്കും, നിലത്തടിക്കും, വാല് നിലത്തടിക്കും, പിന്നെയും നിലത്തടിക്കും. ഇങ്ങനെ എന്താണ് ഊർജസ്വലനായിട്ട് ആ യുദ്ധമൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാലിയുടെ മകനായിട്ടുള്ള അംഗദൻ. അംഗദന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹനുമാനാണ്, വായുപുത്രനായ ഹനുമാനാണ്. ഹനുമാനെ രാവണൻ അറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു, ത്വൽ പുത്ര ഘാതകൻ, അങ്ങയുടെ മകനെ വധിച്ചവൻ. മാത്രമല്ല രാമചന്ദ്ര പ്രിയൻ, ശ്രീരാമചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇങ്ങനെയാണ് ഹനുമാനെ രാവണനെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹനുമാനെ പറ്റി രാവണനോട് വിവരിക്കുന്നത്. അപ്പൊ ഹനുമാൻ വരെയായി. അതിനടുത്ത് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ശുഗൻ പറയുന്നു. അതാരാണ് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? രജത സമപ്രഭൻ. രജത സമപ്രഭൻ എന്ന് പറഞ്ഞാൽ വെള്ളി പോലെ തിളങ്ങുകയാണ് അയാൾ. അയാളുടെ പേരാണ് ശ്വേതൻ. ശ്വേതൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനാണ് അവിടെ നിൽക്കുന്നത്. ശ്വേതന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു രംഭൻ. അപ്പൊ രംഭന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ പേര് ശരഭൻ. ഇവരെല്ലാം വലിയ വീര ശൂര പരാക്രമികളായിട്ടുള്ള വാനര ശ്രേഷ്ഠന്മാരാണ്. മാത്രമോ, ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകൾ. അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവന്മാരുടെ ചികിത്സകരാണ്, ഭിഷഗുരന്മാരാണ്, വൈദ്യരാണ്. അപ്പം അവരുടെ രണ്ട് മക്കളുണ്ട്, മൈന്ദനും വിവിധനും. അവർ രണ്ടുപേരും ശരഭന്റെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ശരഭനും, ക്ഷമിക്കണം, മൈന്ദനും വിവിധനും. അപ്പൊ അവരുടെ അടുത്ത് പിന്നെ ആരാണ് നിൽക്കുന്നത്? ഏറ്റവും പ്രമുഖനായിട്ടുള്ള നളനാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത്. നളനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? സേതു കർത്താവാം നളൻ. അവനാണ് ഈ സേതു, ഈ പാലം, ഈ ചിറ പണിഞ്ഞത്. നമുക്കറിയാം വരുണൻ തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത്. സാക്ഷാൽ വിശ്വകർമാവിന്റെ മകനാണ്, വാസ്തുശില്പിയാണ് നളൻ. അപ്പൊ അതാണ്, അവനാണ് സേതു നിർമ്മിച്ചത്. അതാണ് സേതു കർത്താവാം നളൻ എന്ന് പറയുന്നത്. പിന്നെ നിരവധി നിരവധി വാനര സേനാ പ്രമുഖരുടെ പേരുകൾ ഒന്നൊന്നായി ഓർത്തെടുത്ത് ശുഗൻ രാവണനോട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് രാമായണത്തിൽ. അപ്പൊ ഒരിക്കൽ നമ്മൾ ഈ പേരുകളെല്ലാം ഇതിനു മുമ്പും വിവരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകാൻ വേണ്ടി ആ പേരുകളെല്ലാം നമ്മളിപ്പോ ഇവിടെ ആവർത്തിക്കുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് പ്രഗത്ഭരാണ്, ഒന്നിനൊന്ന് വീരന്മാരാണ്, ശൂര പരാക്രമികളാണ്. കുറെ അധികം പേരുകൾ അദ്ദേഹം ഇതുപോലെ പറയും. പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ശുഗനും പറയുന്നു, ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇങ്ങനെ അങ്ങോട്ട് കണക്കില്ലാത്ത വാനര ശ്രേഷ്ഠന്മാരാണ്, പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഏ ഇത്യാദി എന്ന് പറഞ്ഞ് തുടങ്ങിയ, നമ്മൾ പറയാം കുറച്ച് പേര് പറഞ്ഞു തുടങ്ങിയവരെ, ആദിയായ വർദ്ധക നമ്മൾ പറയില്ല, അങ്ങനെ പറയാണ്. കുറെ അധികം പേര് പറഞ്ഞു, ഇനിയും ഒരുപാട് പേരുകളുണ്ട്. ഞാൻ എങ്ങനെ ഇവരെ എല്ലാം പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനാണ്? എന്താ കാര്യം? ഒരു 67 കോടി ആൾക്കാരുണ്ട്. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉള്ളതറിഞ്ഞാലും, 67 കോടി വാനരന്മാർ, അപ്പൊ അവരുടെയൊക്കെ പേരുകളൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് വിവരിക്കും? അപ്പൊ ഇവരെല്ലാം വെറും വാനരന്മാരാണ് എന്ന്, അതുകൊണ്ട് തന്നെ നിസ്സാരന്മാരാണ് എന്നും രാവണൻ ധരിക്കേണ്ടതില്ല എന്നും ശുഗൻ പറയുന്നു. അസുരന്മാരെ ഒടുക്കുവാനായി വന്ന ദേവാംശങ്ങൾ തന്നെയാണ്, ദേവന്മാരുടെ അംശാവതാരമാണ് ആയിട്ട് തന്നെയാണ് ഈ ദേവാംശം എന്ന് പറയും. അങ്ങനെ തന്നെയാണ് അവരുടെ ആ ദേവഗുണത്തോട് കൂടിയിട്ട് അസുരന്മാരെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കണം, നിഷ്കാസനം ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ. അപ്പൊ തിന്മയെ നശിപ്പിക്കുന്നതിന് നന്മയുടെ സന്ദേശവാഹകരായിട്ട് ആണ് ഇവരെല്ലാം വാനരന്മാരായി വന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ശേഷം ആ പരമമായിട്ടുള്ള ആ സത്യം ശുഗൻ പറയുന്നു. നമ്മളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരി. എന്താണ് പറയുന്നത്? ശ്രീരാമദേവനും മനുഷ്യനല്ല, ആദി നാരായണനാം പരം പുരുഷോത്തമൻ. ശ്രീരാമദേവൻ, ശ്രീരാമചന്ദ്രൻ അങ്ങ് വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, പരമപുരുഷനായ ശ്രീനാരായണൻ തന്നെയാണ്. പരമ്പൊരുളാണ്, ഭഗവാനാണ് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം. സീതാദേവി ആരാണെന്ന് പറയുന്നു, സീതയാകുന്നത് യോഗമായ ദേവിയാണ്, ദേവി തന്നെയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത്. സോദരൻ ലക്ഷ്മണനായത് അനന്തനും, നമുക്കറിയാം മഹാവിഷ്ണു ശയിക്കുന്ന അനന്തന്റെ മുകളിലാണെന്ന് അറിയാം അല്ലേ. അപ്പം ആ അനന്തനാണ് ലക്ഷ്മണനായി, ശ്രീരാമന്റെ സഹോദരൻ ലക്ഷ്മണനായിട്ട് മനുഷ്യ ജന്മത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും

0: രാവണനോട് പറഞ്ഞു കൊടുക്കും, ശ്രീരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, സീത എന്ന് പറയുന്ന ദേവിയാണ്, യോഗമായ ദേവിയാണ്, ലക്ഷ്മണൻ എന്ന് പറയുന്ന സാക്ഷാൽ അനന്തം തന്നെയാണ്, ലക്ഷ്മണന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു, ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ. ജനകജ എന്ന് പറയുന്ന സീത, രാഘവനുമാണ് ശ്രീരാമൻ. ശ്രീരാമനും സീതയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ, ഈ വിശ്വത്തിന്റെ തന്നെ പിതാവും മാതാവും തന്നെയാണ്. അവരെ ശ്രീരാമൻ എന്ന മനുഷ്യനായോ സീത എന്ന മനുഷ്യ സ്ത്രീയായിട്ടോ അല്ല നമ്മൾ കാണേണ്ടത്. സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ തന്നെയാണ്, അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ദേവിയുടെ അവതാരം തന്നെയാണ് സീതാദേവി എന്നുള്ള പരമമായിട്ടുള്ള സത്യം, ആ യാഥാർത്ഥ്യം ശുകൻ രാവണനും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പലരും, ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവരോട് ഇത്ര വൈരമുണ്ടാവാൻ കാരണം എന്താണ്, ഇത്രയും വലിയൊരു വൈരാഗ്യം ഇവരോടുണ്ടാവാനായിട്ട്, താങ്കൾക്കുണ്ടാവാനായിട്ട് എന്താണ് കാര്യം, എനിക്ക് മനസ്സിലാവുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ശുകൻ വിവരണം നിർത്തുന്നുണ്ടോ? ഇല്ല, ഇനിയും തുടരും അടുത്ത ക്യാപ്സ്യൂളിൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: ശ്രീരാമനും സീതയും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ ആരാണ് എന്ന പരമമായ സത്യം വെളിപ്പെടുത്തിയ ശേഷം ശുകൻ രാവണന് ആത്മീയജ്ഞാനം പകർന്നു നൽകുകയാണ് ഈ ക്യാപ്സ്യൂളിൽ. അദ്ദേഹം പറയുന്നു, നമ്മുടെ എല്ലാം ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. പഞ്ചഭൂതങ്ങൾ നമുക്ക് അറിയാം, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം, ഇവയാൽ നിർമ്മിക്കപ്പെട്ടവയാണ് നമ്മുടെയൊക്കെ ശരീരം. ഈ ശരീരത്തിന് നാശം സംഭവിക്കും, മരണം സുനിശ്ചിതമാണ്, അതെപ്പോഴാണെന്നുള്ള കാര്യം മാത്രമേ അനിശ്ചിതമായിട്ടുള്ളൂ. അപ്പോൾ മരണം കടന്നു വരും, ഈ ശരീരം നശിക്കും. അതിന് രാമായണത്തിൽ പറയുന്നത്, പഞ്ചത്വം ആശുഭവിക്കും എല്ലാവരും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഇത് തീർച്ചയാണ്. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തെ കുറിച്ചാണല്ലോ നാം ആവശ്യത്തിലധികം അഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊള്ളുന്നത്. അത് ശുകൻ പറയുന്നു, ഇതൊന്നുമില്ല, ത്വക്ക്, മാംസം, അസ്ഥി, മൂത്രം, മലം, ഇതെല്ലാം കൂടെ ചേർന്നതാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. ജീവൻ ഇല്ലാതായാൽ പിന്നെ ദുർഗന്ധം വമിക്കും, അഴുകും, ദുർഗന്ധപൂരിതമാണ് ഈ ശരീരം. ഈ സത്യം മനസ്സിലാക്കാതെ അജ്ഞാനികൾ, അറിവില്ലാത്തവർ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കുന്നു എന്ന് ശുകൻ പറയുന്നു. ഞാൻ എന്ന ഭാവം അതിങ്കിലും ഉണ്ടായി വരും. ഞാൻ എന്നുള്ള ഭാവമാണ് നമ്മളെല്ലാം ഭരിക്കുന്നത്. അതിനാധാരമായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ് എല്ലാം അന്തിമമായിട്ടുള്ളത് എന്നുള്ള നമ്മുടെ എല്ലാം തെറ്റായ വിശ്വാസമാണ്. അത് അറിവില്ലാത്തവരുടെ, അജ്ഞാനികളുടെ കാര്യം. അപ്പൊ അറിവുള്ളവരോ? അറിവുള്ളവരെയാണല്ലോ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ശരീരം നശിച്ചു പോകുന്നതാണ്, നശ്വരമാണ് എന്നറിയാം. അഴുകിയും ഭസ്മമായും ഒക്കെ ഭൂമിയോട് ചേരുന്ന ദുർഗന്ധമുള്ള ഒരു വസ്തു മാത്രമാണ് ഇതെന്ന് ധീമതാം, തീ എന്ന് പറഞ്ഞ ബുദ്ധി, ധീമതാം എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർ, അവർക്കറിയാം. ഈ ശരീരം നിമിത്തമാണ് ബ്രഹ്മഹത്യാ പാപങ്ങൾ വരെയുള്ള കൊടിയ പാപങ്ങൾ ഉണ്ടാകുന്നത് എന്നും അവർക്കറിയാം. ഈ ശരീരം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ മാത്രം ആയിട്ടുള്ളതാണ്. രോഗവും മറ്റും വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തെ പിടിമുറുക്കാം, എപ്പോഴാണ് രോഗം കടന്നു വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശുകൻ പറയുന്നു, ഈ ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ്. സുഖം മാത്രമുള്ളതല്ല ഈ ജീവിതം, സുഖത്തോടൊപ്പം ദുഃഖവും കൂടി ചേർന്നതാണ് ഈ ജീവിതം. അപ്പൊ ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ കർമ്മദോഷങ്ങൾ മൂലം വീണ്ടും വീണ്ടും ജനനവും മരണവും മാറി മാറി ഉണ്ടാകുന്നു. പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറയുന്ന പോലെ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം. ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാകുന്നത്? ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് രാവണ, നീ ഈ ശരീരത്തെ കുറിച്ചുള്ള ദുരഭിമാനം ദൂരെ വലിച്ചെറിയണം. ഈ ശരീരത്തെ കുറിച്ച് ഓർത്ത് നീ ഒട്ടും തന്നെ അഹങ്കരിക്കരുത്. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക. നീ ദേഹത്തെ കുറിച്ചുള്ള അഭിമാനം, ദുരഭിമാനം കളയണം. എങ്കിൽ മാത്രമേ

0: ദുഃഖവും ജരാനരയും ജനിമൃതികളും ഒക്കെ ഒഴിവാക്കാനാവും. ഇപ്പൊ ശരീരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, ആത്മാവിനെ കണ്ടെത്തുക, ഇതാണ് നിനക്ക് ചെയ്യാനായിട്ടുള്ളത്. ശരീരത്തിൽ നിന്നുള്ള ആ ശ്രദ്ധ മാറിയെങ്കിൽ മാത്രമേ, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ, ആത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. ആത്മാവിനെ കുറിച്ച് പറയുന്നു, രാമായണത്തിൽ പറയുന്നു, ആത്മാവ് നിർമ്മലനാണ്, അവ്യയനാണ്, അദ്വയനാണ്. ആ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി തന്നെ ലയിക്ക നീ കേവലം. നീ ആത്മാവിനെ തന്നെ സ്മരിക്കുക, ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക. ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ സ്മരിക്കുക, ആ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക, ഇതാണ് രാവണ നിനക്ക് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. അതിന് പകരം പുത്രൻ, ഭാര്യ, ധനം എന്നിങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള സുഖഭോഗ ചിന്തകളിൽ നിന്ന് അതിലേക്കുള്ള ആ ആസക്തിയെ കളഞ്ഞിട്ട് അതിലുള്ള ആ ഭൗതിക ലൗകിക ജീവിത സുഖങ്ങളിലുള്ള അതിയായ താല്പര്യം മാറ്റിവെച്ചിട്ട് വിരക്തനായി വാഴുക എന്ന് ശുഗൻ പറയുന്നു. ഒന്നിലും അതിയായി കുടുങ്ങിപ്പോകാതിരിക്കുക, വിരക്തിയുള്ളവനാകുക. അതിനർത്ഥം എന്താണ്? അനാവശ്യമായിട്ടുള്ള ആസക്തി വിഷയങ്ങളിലുള്ള ആസക്തി കളയുക. ഭോഗസുഖം നരകത്തിലും കിട്ടും എന്ന് ശുഗൻ പറയുന്നു. ഭോഗസുഖം, ഇങ്ങനത്തെ സുഖമൊക്കെ ഭൂമിയിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും കിട്ടും. മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല സുഖങ്ങൾ കിട്ടാൻ. ഇപ്പൊ പന്നിയോ കുതിരയോ ആയി ജനിച്ചാലും ഇങ്ങനത്തെ നൈമിഷികമായിട്ടുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിന് നീ മനുഷ്യനായിട്ട് ജനിക്കണമെന്നില്ല. നീ ഓർക്കുക, നീ ഇതൊന്നും അല്ല നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നിനക്ക് പന്നിയായോ കുതിരയായോ ഒന്നും അല്ല നീ ജനിച്ചിരിക്കുന്നത്. നിനക്ക് വിവേകശക്തിയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യ ജന്മമാണ് ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ എന്തൊരു മഹാഭാഗ്യമാണ് എന്ന് ശുഗൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യനെ മറ്റ് ജന്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ഗുണമാണ് വിവേകം. വിവേകം എന്ന് പറയുമ്പോൾ തിരിച്ചറിവ്, നന്മയും തിന്മയും വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ്. ഇപ്പൊ നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമായിട്ടുള്ള സന്നദ്ധത നമുക്ക് നൽകുന്ന ആ കഴിവ്, അതാണ് വിവേകം. അതാ വിവേകം ഉള്ള ശക്തിയുള്ള വിവേകശക്തിയുള്ള ശേഷിയുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ മനുഷ്യനായിട്ടുമല്ല, അതിന് പുറമെ നിനക്ക് ബ്രാഹ്മണ്യം ലഭിച്ചിരിക്കുന്നു. ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. അപ്പൊ ആ ജ്ഞാനവും നിനക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, നീ ജനിച്ചിരിക്കുന്ന ഭാരതത്തിലാണ്, കർമ്മഭൂവായ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടുന്നു. ഈ ഭാരതം എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്, പുണ്യക്ഷേത്രമാണ്. ഭാരതത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഭാരതഖണ്ഡം എന്നാണ് പറയുന്നത്. അന്നത്തെ ലങ്കയൊക്കെ ഇന്നത്തെ ആ ഭാരതഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കുക, അത് മനുഷ്യനായിട്ട് തന്നെ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ഇവിടെ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നു. എന്നിട്ടും നീ അതിന്റെ വില മനസ്സിലാക്കുന്നില്ല, നീ അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. പിന്നെയും ഉണ്ടാകുമോ ഭോഗത്തിലുള്ള ആഗ്രഹം എന്ന് ശുഗൻ ചോദിക്കുന്നു. ഇത്രയും ഭാഗ്യമുള്ള ഒരു ജന്മം ലഭിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഭൗതികമായ സുഖഭോഗത്തിന് പിന്നാലെ പാഞ്ഞ് നടക്കാൻ രാവണ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്കത് മനസ്സിലാകുന്നില്ല. ശുഗൻ ഇങ്ങനെ കത്തിക്കയറുകയാണ്. അടുത്ത ക്യാപ്സ്യൂൾ കൊണ്ട് ശുഗനും രാവണനോടുള്ള സംവാദം അവസാനിപ്പിക്കും. അടുത്ത ക്യാപ്സ്യൂളിൽ ഇനി ഇതിന് ബാക്കിയായിട്ട് ശുഗൻ എന്താണ്, രാവണ നിനക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ ക്യാപ്സ്യൂൾ നിർത്തുകയാണ്. ശേഷം ഭാഗം നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
8: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
9: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
8: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
9: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
10: ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
11: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
12: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
13: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 15. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ആദ്യത്തെ യാത്രാവണ്ടി ഓടി തുടങ്ങിയതും ആകാശവാണിയും ദൂരദർശനും പ്രസാർഭാരതി കോർപ്പറേഷന് കീഴിൽ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറിയതും ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് മുംബൈ തുറമുഖത്ത് എത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 15. ഇംഗ്ലണ്ടും ഫ്രാൻസും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1656 സെപ്റ്റംബർ 15. ലിവർപൂളിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ആദ്യത്തെ യാത്രാവണ്ടി ഓടി തുടങ്ങിയത് 1830 സെപ്റ്റംബർ 15. ആകാശവാണിയും ദൂരദർശനും പ്രസാർഭാരതി കോർപ്പറേഷന് കീഴിൽ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറിയത് 1997 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ബഹിരാകാശത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് താമസിച്ച് പരീക്ഷണം നടത്താനായി ചൈന ടിയാൻഗോങ് 2 എന്ന ബഹിരാകാശ പരീക്ഷണശാല വിക്ഷേപിച്ചത് 2016 സെപ്റ്റംബർ 15. ജലദോഷത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനിടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ കണ്ടുപിടിച്ചത് 1928 സെപ്റ്റംബർ 15. പെനിസീലിയം എന്ന പൂപ്പലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ചരിത്രപരമായി ഇവയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്നാൽ കണ്ടുപിടിച്ച ആദ്യത്തെ പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് INS ഡൽഹി മുംബൈ തുറമുഖത്ത് എത്തിയത് 1948 സെപ്റ്റംബർ 15. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചത് 1990 സെപ്റ്റംബർ 15. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്

0: 1953 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. യു എൻ ഓർഗനൈസേഷൻ ജനറൽ അസംബ്ലിയുടെ 8th സെഷനിൽ ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിത് പ്രഥമ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ സർക്കാർ ആശുപത്രിയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 2015 സെപ്റ്റംബർ 15 കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശസ്ത്രക്രിയ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ എം വിശ്വേശ്വര അയ്യരുടെ ജന്മദിനമാണ് ഇന്ന്. 1860 സെപ്റ്റംബർ 15 അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിൽ ഈ ദിവസം എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യ

ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ස්තුතිම් භගවාන් ආකාර්චකන්නේ ස්වාමී ආදිනාරායණනේ කුරුච අනන්දශායියේ කුරුචාන പറയ ആ സമയത്ത് നിങ്ങൾ ശിവഭക്തനാണെങ്കിലോ പരമശിവൻ കൈലാസാധിപൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നു ആ നിലയിൽ കണ്ടോളൂ ദേവിയുടെ കാര്യം പറയുമ്പോഴോ ദേവിയുടെ ചേലാഞ്ചലത്തില് അഗ്രഭാഗത്തുണ്ടായ ഒരു ചെറിയ ചലനമാണ് ത്രിമൂർത്തിയുള്ളത് അങ്ങനെയാണ് ദേവി ഭക്തന്മാർ മനസ്സിലാക്കേണ്ടതേ ഇപ്പൊ പല പ്രകാരത്തിൽ പറഞ്ഞേ ഉള്ളൂ അടിസ്ഥാന തത്വം ഒന്ന് ആദിനാരായണൻ അവിടെ എങ്ങനെ ഭാവിക്കുന്നു അപ്പൊ എന്തായി ഭാവവികാരങ്ങളൊക്കെ ഉണ്ടായി ആ ഭാവവികാരങ്ങളാണ് പിന്നെ ക്രമേണ മാറ്ററായിട്ടും വൈവിധ്യ പ്രപഞ്ചമായിട്ടും പ്രകാശിതമാവുക ഇപ്പൊ സയൻസിന്റെ ഭാഷയിലാണെങ്കിൽ കണം എന്നുള്ളതാണ് ഒരു സോളിഡ് തലത്തില് പ്രസക്തമാവുന്ന ഒരു പ്രയോഗം കണം ഈ കണം നിയത സ്വഭാവം ഉള്ളതല്ല ഡുവൽ നേച്ചർ കാണിക്കുന്നത് എന്താണ് കണത്തിന്റെ ഡുവൽ നേച്ചർ ചിലപ്പോൾ അത് വേവ് ആവും വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ഈ രണ്ട് നേച്ചർ അതിനർത്ഥം എന്താണ് ഇത് രണ്ടുമല്ല വാസ്തവം ട്രൂത്ത് ഈസ് ഈവൺ ബിയോണ്ട് അതിനപ്പുറത്താണ് സത്യം ഭഗവാൻ ഭാവന ഭഗവാന്റെ ചിന്താ തരംഗം നമ്മുടെ ചിന്താ തരംഗത്തിൽ നിന്ന് വ്യത്യാസം നമ്മുടെ ചിന്താ തരംഗം നമ്മുടെ രാഗദ്വേഷങ്ങളിൽ നിന്നും നമ്മുടെ താതാത്മ്യങ്ങളിൽ നിന്നും നമ്മുടെ ലിമിറ്റേഷൻസ് എന്നൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഭഗവാനാണെങ്കിലോ സർവാന്തര്യാമിയും സർവാതീതനുമായതുകൊണ്ട് അവിടുത്തെ ഇച്ഛാശക്തി ജ്ഞാനശക്തി വളരെ പവർഫുൾ ആണ് മനസ്സിലാവുന്നുണ്ടോ

എന്തും എങ്ങനെയും ആവിഷ്കൃതമാവും. ഏതാം വിഭൂതി, ഭഗവാൻ ഒരേ ഒരു തത്വം പലതായി പ്രകടമായത്, അതാണ് വിഭൂതി. യോഗഞ്ച, ഈ വിഭൂതിക്ക് കാരണമാവുന്നത് യോഗമാണ്. എന്താ യോഗം? തന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയുമായിട്ടുള്ള സംയോഗം. മമ യോഗം വിഭൂതിഞ്ച, ഭഗവാൻ പറയാണ് എന്റെ യോഗത്തെയും വിഭൂതിയെയും. യഹാവേത്തി തത്വത, ആര് താത്വികമായിട്ട് അറിയുന്നുവോ, സഹ അവൻ, അവികമ്പേന യോഗേന, അവികമ്പയോഗം. എന്താ അവികമ്പയോഗം എന്ന് പറഞ്ഞാല്? പ്രകമ്പനങ്ങളില്ലാത്ത യോഗം. നമ്മുടെയൊക്കെ ഒരു യോഗം എന്താണ്? ആകെ ചലിത അവസ്ഥയാണ്. മാനസിക തലം പരിഗണിച്ചാലും ശരി, ബൗദ്ധിക തലം പരിഗണിച്ചാലും ശരി, സ്വസ്ഥതയില്ല, ഇരിക്കപ്പുറതയില്ല. പക്ഷേ ഭഗവാന്റെ വിഭൂതിയെയും യോഗത്തെയും മനസ്സിലാക്കിയാലോ, അവികമ്പേന യോഗേന യുജ്യതേ അചല വാരി സിന്ധുവത്. ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് നൽകുന്ന ഉപദേശമുണ്ട് അധ്യാത്മരാമായണം. കിളിപ്പാട്ടില് ഇല്ല, പക്ഷെ അധ്യാത്മരാമായണം, ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ ഒറിജിൻ. ആ അധ്യാത്മരാമായണത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് നൽകുന്ന ഉപദേശമുണ്ട്. അവിടെയുള്ള ഒരു ഉദാഹരണമാണ് അചല വാരി സിന്ധുവത്. വാരി സിന്ധു സമുദ്രം, അചലം തിരമാലകളില്ല, അലയൊഴിഞ്ഞ ആഴിപോലെ. ഇപ്പൊ യോഗ വിഭൂതിയെ അറിയുന്നവർക്കുണ്ടാകുന്ന അന്തഃകരണ സ്ഥിതിയെ കുറിച്ച് ഇവിടെ പ്രകീർത്തിക്കുകയാണ്. എന്തായിരിക്കും സ്ഥിതി? അവികമ്പ യോഗം, യാതൊരു ചലനവുമില്ലാത്ത അവസ്ഥ. സോവികമ്പേന യോഗേന യുജ്യതേ ന അത്ര സംശയ. ഈ ഒരു റിയലൈസേഷന്റെ കാര്യത്തിൽ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, സംശയമേ വേണ്ട, സംശയത്തിന് അവകാശമില്ല. ഏതാം യഥോക്തം, യഥോക്താം വിഭൂതിം വിസ്താരം. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിസ്താരം. എങ്ങനെയാ ഭഗവാൻ വിസ്തരിക്കുന്നത്? മഹർഷിമാരായിട്ട്, മനുക്കളായിട്ട്, സനകാദികളായിട്ട് വിസ്തരിക്കുകയാണ്. പിന്നെയോ, ആ ഭഗവാന്റെ വിസ്താരമാണ് നമ്മൾ ഓരോരുത്തരും. കണ്ടാലൊരു ലുക്കില്ല എന്നേ ഉള്ളൂ, കേട്ടില്ലേ? കണ്ടാ മനസ്സിലാവില്ല ഭഗവാന്റെ വിസ്താരമാണ് എന്ന്. സത്യ ഏതാം യഥോക്താം വിഭൂതിം വിസ്താരം യോഗഞ്ച യുക്തിഞ്ച ആത്മനഃ ഘടനം അഥവാ യോഗൈശ്വര്യ സാമർഥ്യം സർവജ്ഞത്വം. ഇതാണ് ഭഗവാന്റെ യോഗം. ഭഗവാൻ എല്ലാം അറിയാം. അതുപോലെ തന്നെ ഭഗവാന് എല്ലാമായിട്ടും പ്രകാശിക്കാൻ സാധിക്കും. അതിന് മായയെ സ്വവശത്തിൽ നിർത്താനുള്ള കഴിവുണ്ട്. മായ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തയല്ല, അതിനെ സ്വവശത്ത് നിർത്തിയിട്ട് ചെയ്യാൻ നമുക്കത് സാധിക്കുന്നില്ല. നമ്മൾ മായയ്ക്ക് വശകരാണ്, അതുകൊണ്ട് നമുക്ക് ആകത്തുക കാഴ്ച കിട്ടില്ല. ഭഗവാൻ സർവജ്ഞനായതുകൊണ്ട് ആ വിഷയമില്ല, കേട്ടില്ലേ? ഏതാം വിഭൂതിം വിസ്താരം യോഗഞ്ച യുക്തിഞ്ച ആത്മനഃ ഘടനം അഥവാ യോഗൈശ്വര്യ സാമർഥ്യം സർവജ്ഞത്വം മമ മതീയം യോ വേത്തി തത്വതഃ യഥാവത് ഇത്യേതത്. യഥാതഥമായിട്ട് വേണം ഇതിനെ അറിയാൻ. യഥാതഥമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വയം മാറാതെ എല്ലാമായി തീർന്നിരിക്കുകയാണ്. സ്വയം മാറാതെ എല്ലാമായി തീർന്നിരിക്കുകയാണ്. ഇത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ആദ്യന്തം അറിയുമ്പോഴാണ് മനസ്സിലാവുക. ആദ്യന്തം അറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്

0: ഈ ശ്മശാനത്തെ ആത്മവിദ്യാലയം എന്ന് വിളിക്കുന്നത്. കാരണം അവിടെ വലിയൊരു റിയലൈസേഷൻ ലഭിക്കുന്നു എന്ന് പറയാം. ആത്മവിദ്യാലയമേ അവനിയിൽ, ആത്മവിദ്യാലയമേ. എന്താ ആത്മവിദ്യാലയം എന്ന് പറയാൻ കാരണം? മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ. ഇറ്റ്സ് ഫോർ ഷുവർ ഒരാൾ വേറൊരാളെ ഇങ്ങനെ പിന്തുടർന്ന് വന്നതാ, പെട്ടെന്ന് ഈ ചേസ് ചെയ്യുന്ന അങ്ങനെ കാണുന്നില്ല പിള്ളി. അപ്പൊ അവിടെ നിന്ന ആളോട് ചോദിച്ചു, ഒരാൾ ഇതില് പോകണമുണ്ടോ നോ കണ്ടു എവിടെ പോയി എന്ന് ചോദിച്ചു. ദേ അവിടേക്കാ പോയത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ കൂട്ടി അവിടെ ചെന്ന് നോക്കി, നോക്കുമ്പോ അതൊരു ശ്മശാനായിരുന്നു, അവിടെ എങ്ങും കണ്ടില്ല. തിരിച്ചു വന്നപ്പോ ഇയാൾ ഇവിടെ തന്നെ നിൽക്കണ്ട, ഈ ഡയറക്ഷൻ കൊടുത്ത ആളെ അവിടെ കണ്ടില്ലല്ലോ, അല്ലെ അവിടെ നിന്നാ മതി എന്തെങ്കിലും വരുന്നു. എന്തെങ്കിലും അവിടെ വരുന്നു. അവിടെ എന്താ തിരിച്ചറിവ് തരിക? ഒരു പിടി ചാരം. ഈ മായ എന്നൊക്കെ പറയുമ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വയം മാറാതെ എല്ലാമായി തീർന്നതാണെന്ന് പറയുമ്പോ ഇതാ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ എന്തൊക്കെ ബഹളമൊക്കെ വെച്ച് ഓടി നടന്ന ആളാണ്, എല്ലാവരെയും ഭയപ്പെടുത്തി അടക്കി ഭരിച്ച്, എന്നിട്ടോ ഒരു പിടിച്ചാരോ. ഈ ആദ്യന്തം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയും, അനുവാദം കൊടുക്കാനും കഴിയും. അതാണ് അവികമ്പയോഗം, അപ്രകമ്പന യോഗം. മനസ്സിലാവുന്നുണ്ടോ? ഈ ശ്ലോകങ്ങൾ വളരെ ഉപകാരം ചെയ്യുന്ന ശ്ലോകങ്ങളാ. അങ്ങനെ വീണ്ടും വീണ്ടും വായിക്കൂ, ഹൃദയസ്ഥമാക്കും. ഏതാം മമ മദീയം യോ വേത്തി തത്വത യഥാവത് ഇത്യേതത് സഹ അവികമ്പേന യോഗേന അപ്രചലിതേന യോഗേന സമ്യക് ദർശന സ്ഥൈര്യ ലക്ഷണേന യുജ്യതേ സമ്പദ്ധ്യതേ. അവർക്കുള്ള ഗുണം എന്താണ്? അപ്രചലിത യോഗം. അവർക്ക് യാതൊരു അന്തശല്യവും ഉണ്ടാവില്ല. കേട്ടില്ലേ? ഇപ്പോൾ ബാഹ്യലോകം നമ്മെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും വേട്ടയാടുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ നിഷ്ഠ ഉറച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആസ്വദിക്കാനുള്ള ഉപാധിയാകുന്നു ബാഹ്യപ്രപഞ്ചം. എന്താ അവരുടെ ആസ്വാദനം? സർവേശ്വര ആവിഷ്കാരം. ആ സർവേശ്വരൻ ആരാ? ഞാൻ തന്നെയാണ്. അതങ്ങനെ പറയണ്ട ചേട്ടാ, കേട്ടില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജ.

0: സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര തലത്തിൽ ലോക ലിംഫോമ അവബോധ ദിനമായി ആചരിക്കുന്നു. പ്രാധാന്യവും ശ്രദ്ധയും. ടാർഗറ്റ് ഡിസീസ്. രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അണുബാധയെ ചെറുക്കുന്ന ലിംഫോസൈറ്റുകളിൽ ആരംഭിക്കുന്ന ഒരു തരം രക്താർബുദമായ ലിംഫോമയെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ. വീർത്ത ലിംഫിനോഡുകൾ, വിശദീകരിക്കാത്ത ക്ഷീണം, രാത്രി വിയർപ്പ്, പെട്ടെന്നുള്ള ശരീരഭാരം കുറയൽ തുടങ്ങിയ നിർദ്ദിഷ്ടമല്ലാത്ത ആദ്യകാല ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെയും ആരോഗ്യ സംരക്ഷണ ദാതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് രക്ത ക്യാൻസർ അവബോധ മാസത്തിൽ ഉൾപ്പെടുന്നു. ഇത് ഗവേഷണം, രോഗി പിന്തുണ, ടാർഗറ്റഡ് തെറാപ്പികൾ, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റുകൾ പോലുള്ള ചികിത്സയിലെ പുരോഗതി എന്നിവ എടുത്തു കാണിക്കുന്നു.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം 24 വരെ EMA, അതും 0 പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
9: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സംഭവത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യമന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായ 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി V.D. സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷക ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1-ാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews.com ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P. ജയരാജൻ, MB രാജേഷ്, V. ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ T. P. രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൗകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നെ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
5: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യമായി അരനാഴിക നേരം എന്ന ചിത്രത്തിൽ P സുശീല പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനമപി ദ്വിതീയവിഭക്തി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയവിഭക്തിയുടെ ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, ദ്വീപം പരിതഹ ജലം അസ്തി, ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി, ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി,

0: പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി. പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നമില്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി. ലേഖനീം വിനാ കഥം ലിഖാമഹ. പേന ഇല്ലാതെ എങ്ങനെ എഴുതും? ലേഖനീം വിനാ കഥം ലിഖാമഹ. പേന ഇല്ലാതെ എങ്ങനെ എഴുതും? പേന ഇല്ലാതെ എങ്ങനെ എഴുതും? ലേഖനീം വിനാ കഥം ലിഖാമഹ. നേത്രം വിനാ ദർശനം ന ഭവതി. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി. ഇന്ധനം വിനാ യാനം ന ചലതി. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഒറ്റ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals, mutual respect, mutual interest.

0: ആൻഡ് മ്യൂച്വൽ സെൻസിറ്റിവിറ്റി.
1: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള
2: TDF के माध्यम से स्टार्टअप को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. आईडेक्स ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
1: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന MVശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ.

0: കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
0: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റ് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് സമൂഹ മാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ യുവകലാകാരി പവിത്ര രതീഷുമായുള്ള അഭിമുഖം കേൾക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: കണ്ടക്കണ്ടെ ഉണക്ക് നാ മിനിസ്റ്ററിയിൽ ഇടം പാക്കുറേ. ബാക്കിലെ പോസ്റ്റ്.

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ.

0: അതിനകത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണെ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചുകൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു യജമാനൻ തന്റെ ഭൃത്യനെ ദിവസവും പുഴയിൽ നിന്നും രണ്ടു കൂടം വെള്ളം കോരിക്കൊണ്ടുവരാൻ നിയോഗിച്ചു. ഒരു വലിയ വടിയുടെ രണ്ടറ്റത്തും ഉറി പോലെ കുടങ്ങൾ വെച്ചാണ് അയാൾ വെള്ളം കൊണ്ടുവന്നിരുന്നത്. ഒരു കുടത്തിന് ഒരു വിള്ളലും ഉണ്ടായിരുന്നില്ല. മറ്റേ കുടത്തിന് ആണെങ്കിലോ ഒരു വിള്ളലുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും അരക്കുടം വെള്ളം ചോർന്നു പോയിരുന്നു. ഇങ്ങനെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വിള്ളലുള്ള ആ കുടം ആ ഭൃത്യനോട് ഒരു ദിവസം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, എന്നിലൊരു വിള്ളൽ ഉള്ളത് കൊണ്ട് ദിവസവും വഴിനീളെ വെള്ളം ചോരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നര കുടത്തിനുള്ള കൂലിയേ കിട്ടുന്നുള്ളൂ. അയാൾ പറഞ്ഞു, ഓ അത് സാരമില്ല, ഇന്ന് മടക്കയാത്രയിൽ വഴിയിലുള്ള കാഴ്ചയൊന്ന് ശ്രദ്ധിക്കുക. കുടം അപ്രകാരം ചെയ്തു. വഴിനീളെ അതിമനോഹരങ്ങളായ പൂവുകൾ വിടർന്നു നിന്നിരുന്നു. ഭൃത്യൻ പറഞ്ഞു, നിന്റെ വശത്ത് മാത്രമേ പൂക്കൾ വിരിഞ്ഞുള്ളൂ, വിള്ളലില്ലാത്ത കലത്തിന്റെ വശത്ത് പൂക്കളൊന്നും കാണുന്നില്ല എന്ന് നീ കണ്ടോ? നിനക്ക് വിള്ളലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആ വിള്ളലിനെ ഞാൻ സ്നേഹിച്ചു. അതിനെ പൂക്കൾക്ക് വെള്ളം നൽകാനായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ വഴിനീളെ പൂക്കളുണ്ടായത്. അങ്ങനെ പൂക്കളുണ്ടായത് കൊണ്ട് എന്നും ഞാൻ പുതിയ പൂക്കളാൽ യജമാനന്റെ മേശ അലങ്കരിച്ചു. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അവയെല്ലാം മറ്റുള്ളവർക്കായി ഉപയോഗിക്കാൻ പഠിക്കണം എന്ന ഒരു മോറൽ അല്ലെങ്കിൽ ഗുണപാഠം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ കൂട്ടുകാരെ? ഇനി വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയ ചിലപ്പോ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഇരിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് കിഞ്ചന വർത്തമാനത്തിലൂടെ പങ്കുവെക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖചക്രഗദാ പത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ എന്നാണ് ഈ ഭഗവാനെ ഭക്തർ വിളിച്ചുവരുന്ന പേര്. പാതാളാഞ്ചനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം. തന്മൂലം ഇത് ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വിഗ്രഹത്തിന് ഏകദേശം 4 അടി ഉയരം കാണും. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകയ്ക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണവും. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെയും വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹ നിർമ്മാണ നിയമപ്രകാരം വിഷ്ണു വിഗ്രഹത്തിന് 24 ഭാവങ്ങളുണ്ട്. ഭാവവ്യത്യാസമനുസരിച്ച് ശംഖ്, ചക്രം, ഗദ, പത്മം അതായത് താമര എന്നിവ ധരിച്ച കൈകൾക്കും വ്യത്യാസം കാണാൻ കഴിയും. പുറകിലെ വലത് കൈയിൽ ചക്രം, മുമ്പിലെ വലത് കൈയിൽ പത്മം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുമ്പിലെ ഇടത് കൈയിൽ ഗദ എന്നിവ ധരിച്ച രൂപത്തിലുള്ള വിഗ്രഹത്തിന് നിയമപ്രകാരം ജനാർദ്ദനൻ എന്നാണ് പറയുക. ഗുരുവായൂരിലെ പ്രതിഷ്ഠ ഈ രൂപത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ അവതാരം നടന്ന സമയത്ത് നന്ദഗോപുരയുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്ന് വഴുതി മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷയായി എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത്. ആദിപരാശക്തിയായ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വനദുർഗാ സങ്കല്പം കൂടി ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ 3 ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പിക്കുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. അഴൽ എന്നു പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ അഥവാ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായി ഇവിടെ 2 താലപ്പൊലികൾ ആഘോഷമായുണ്ട്. ഒന്ന് നാട്ടുകാരുടെ വകയാണ്, മറ്റേത് ദേവസ്വം വകയും. രണ്ടും അതിഗംഭീരമായി ആചരിച്ചു വരുന്നു. ഭഗവാന്റെ അരികിൽ ഇടത് ഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടുത്തെ പരാശക്തി ഭഗവാൻ

ാന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നുവെന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്ദിക്കണം എന്നാണ് ആചാരം. എന്നാൽ പലപ്പോഴും ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഭഗവതി നടയ്ക്ക് മുന്നിൽ ഒരു പാട്ടമ്പലവും പണിതിട്ടുണ്ട്. ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട്. ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത്. ഇടത്തരികത്ത് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ്. താലപ്പൊലി ഉത്സവം കൂടാതെ നവരാത്രിയും ഇവിടെ വിശേഷമാണ്. ഗുരുവായൂരമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരു ഗാനം കേട്ട ശേഷം മടങ്ങി വന്നിട്ട്. നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത് അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാനം തന്നെയാണ്. ഗുരുവായൂരപ്പനെ കുറിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും പറയുമ്പോഴും കേൾക്കുമ്പോഴും നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അതേ ഗാനം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ. തുളസി തീർത്ഥം എന്ന ആൽബം പുറത്തിറങ്ങിയത് 1986 ആ ആൽബത്തിലാണ് ഈ മനോഹരമായ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയാണ്. സംഗീതം TS രാധാകൃഷ്ണൻ. ആലാപനം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ഡോക്ടർ KJ യേശുദാസ് തന്നെ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നാം ഇന്നത്തെ കിഞ്ചന്റെ വർത്തമാനത്തിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. ശിലാനിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. കിഴക്കോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലത് കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറും, മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു. മുമ്പ് ഇവിടെ പ്രദക്ഷിണം വെക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഹോമം നടത്താറുണ്ട്. കൂടാതെ കർഗമാല, നാരങ്ങാമാല, ഗണേശ സൂക്താർച്ചന തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ, അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഗ്രഹത്തിന്റെ തുമ്പിക്കൈ ഇടതുഭാഗത്തേക്കാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൽത്തറയിൽ പൂജിക്കാൻ വെച്ചിരുന്ന ഗണപതിയെ പഴയ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുകയും പിന്നീട് ഇന്നത്തെ സ്ഥലത്ത് എത്തിക്കുകയുമായിരുന്നു. കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെയും ദർശനം. നാളികേരം മുടക്കലാണ് പ്രധാന വഴിപാട്. കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പ ദർശനത്തിന് പോകുന്നത്. ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി, നരസിംഹ ചൈതന്യങ്ങളും ഉള്ളതായി വിശ്വസിച്ചു പോരുന്നു. വിനായക ചതുർത്ഥി ഈ ഗണപതിക്ക് അതിവിശേഷമാണ്. ക്ഷേത്ര ശ്രീകോവിലിന് പിറകിൽ കിഴക്കോട്ട് ദർശനമായുള്ള കരിങ്കൽ തൂണുകളിൽ 10 എണ്ണത്തിൽ ഭഗവാന്റെ ദശാവതാരങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. മത്സ്യം, കൂർമം, വരാഹം എന്നിങ്ങനെ ക്രമത്തിൽ 10 അവതാരങ്ങളാണ്. ശ്രീകോവിലിന് തൊട്ടുപിറകിൽ ഇവയുടെ നടുക്കായി അനന്തപത്മനാഭസ്വാമിയുടെ ഒരു രൂപം കാണാം. തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് സാമ്യമുള്ള രൂപമാണിത്. ഇവിടെ ഒരു അനന്തശയന ചിത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുലാക്കാട്ട് രാമൻ നായർ എന്ന അക്കാലത്തെ പ്രശസ്തനായിരുന്ന ചിത്രകാരനായിരുന്നു ഇത് വരച്ചത്. ഗുരുവായൂർ ശ്രീ വൈകുണ്ഠം എന്നറിയപ്പെട്ടിരുന്ന ഈ ചിത്രം ഗുരുവായൂരിൽ വരുന്ന ഭക്തരുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഇതിന്റെ പല കോപ്പികളും ഇന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ പഴയ വീടുകളിൽ കാണാൻ സാധിക്കും. 1970-ൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഇത് പൂർണമായും കത്തിനശിച്ചു. തുടർന്നാണ് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ച് പ്രസിദ്ധനായ സ്വാമിനാഥൻ കറുപ്പയ്യ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ രൂപം പണികഴിപ്പിക്കപ്പെട്ടത്. 18 അടി നീളം വരുന്ന ഭീമാകാരമായ രൂപമാണ്. 2 കൈകളേയുള്ളൂ ഇവിടെ മഹാവിഷ്ണുവിന്. പാൽക്കടലിൽ മഹാസർപ്പമായ അനന്തന് മുകളിൽ മഹാലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തിന്റെ നാഭീകമലത്തിലുള്ള ബ്രഹ്മാവ്, വലതു കൈക്ക് താഴെയുള്ള ശിവലിംഗം, ഭഗവാനെ കണ്ടു തൊഴുന്ന നാരദൻ, പ്രഹ്ലാദൻ, മഹാബലി, വസിഷ്ഠൻ, വ്യാസൻ, കശ്യപൻ, വിഭീഷണൻ, ഉദ്ധവർ തുടങ്ങിയ ഭക്തോത്തമന്മാർ, ചുവട്ടിൽ ഭഗവാന് കാവലായി നിലകൊള്ളുന്ന ലക്ഷ്മീദേവിയും ഭൂമിദേവിയും, ദ്വാരപാലകരായ ജയവിജയന്മാർ, ഭഗവത് വാഹനമായ ഗരുഡൻ, കാവൽക്കാരനായ വിശ്വക്സേനൻ, സൂര്യചന്ദ്രന്മാർ, ഗരുഡന്റെ ചിറകിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, യോഗ നരസിംഹമൂർത്തി, ഗണപതി, അയ്യപ്പൻ, പട്ടാഭിഷിക്തരായ ശ്രീരാമസ്വാമിയും സീതാദേവിയും, ഇരുവരെയും വന്ദിക്കുന്ന ഹനുമാനും ലക്ഷ്മണനും, ശ്രീദേവി ഭൂദേവി സമേതനായി നിൽക്കുന്ന മഹാവിഷ്ണു, ഇവരെല്ലാം ഈ പ്രതിഷ്ഠയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ദിവസവും ഈ ശില്പത്തിന് വിളക്ക് വയ്പുണ്ട്. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് കിഴക്കേ മൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനും ഇതാണ്. 3 അടി ഉയരത്തിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. വലത് കൈയിൽ അമൃത കലശം ധരിച്ച് ഇടത് കൈ തുടയിൽ കുത്തിവച്ചിരിക്കുന്ന ധന്വന്തരി ഭാവത്തിലുള്ള ശാസ്താവാണ് ഇവിടെ. അതുമൂലം രോഗശാന്തിക്ക് ഭക്തർ ഇവിടെ ഭജിക്കാറുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതിന് ചെരിച്ചു വെച്ച കരിങ്കല്ലും ചെറിയ ദീപസ്തംഭവുമുണ്ട്. ഇവിടെ എള്ളുതിരി കത്തിക്കൽ പ്രധാന വഴിപാടായിരുന്നു. എന്നാൽ 2007 ദേവപ്രശ്നത്തെക്കുറിച്ച് ഈ വഴിപാട് നിർത്തിവച്ചിരിക്കുകയാണ്. മണ്ഡലകാലത്ത് ഈ ശ്രീകോവിലിന് മുന്നിലാണ് ശബരിമലയിലേക്ക് ദർശനം നടത്തുന്നവർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. നമുക്ക് മറ്റൊരു മനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. 1970 പുറത്തിറങ്ങിയ ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലായിരുന്നു ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരുന്നത്. ഉദയനന്റെ മകന്റെ സംവിധാനം കുഞ്ചാക്കോ ആയിരുന്നു. പ്രേംനസീർ, സത്യൻ, രാഗിണി, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനം രചിച്ചത് വയലറാണ്. സംഗീതം ജി ദേവരാജൻ, ആലാപനം ഡോക്ടർ കെ ജെ യേശുദാസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഒരു കരിങ്കൽ തൂണിൽ സുബ്രഹ്മണ്യന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ഭസ്മം, ചന്ദനം തുടങ്ങിയവ ചാർത്തി നാരങ്ങാമാല ധരിച്ചാണ് ഭഗവാന്റെ ഇരിപ്പ്. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യനാണ് ഇവിടെയുള്ളത്. വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇടത് കൈ അരയിൽ കുത്തിവെച്ചിരിക്കുകയാണ്. വലത് ചുമലിൽ വേലുമുണ്ട്. 1970 തീപിടുത്തത്തെ തുടർന്ന് നവീകരിച്ച ശേഷമാണ് ഈ രൂപം കുത്തിവെച്ചത്. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപമുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വീരഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണിത്. തെക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ വലത് കൈയിൽ മരുത്വമലയും ഇടത് കൈയിൽ ഗദയും കാണാം. ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്തെ ഈ ഹനുമാനെയും തൊഴുതുപോരുന്നു. വെറ്റിലമാലയും കുങ്കുമവും ചാർത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ഈ ഹനുമാനെ സ്തുതിച്ചത് കാരണം അത്ഭുത കാര്യസിദ്ധി ഉണ്ടായതായി ചില ഭക്തർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും പാർവതി സമേതനായ ശിവന്റെ അദൃശ്യ സാന്നിധ്യമുള്ളതായി കാണപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി മമ്മിയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ദിശയായ വടക്കു പടിഞ്ഞാറേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായ ശിവന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി ഭക്തർ ഇവിടെയും വന്ദിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയായുള്ള സത്രത്തിന്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ആൽമര ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവും വിഷ്ണു ശയനവുമായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠകൾ. നൂറും പാലും നേദിക്കുന്നതാണ് ഇവിടെ പ്രധാന വഴിപാട്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ എന്ന വളരെ പ്രസിദ്ധമായ ഗാനമാണ്. വനമാല എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രചന എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി, ആലാപനം ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ജി ജെ നായർ. ഐ ബിലോങ് ടു യു.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Hello dear friends, welcome to my reading room. I am your host Preeta Sugathan. Dear listeners, have you ever thought

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേള, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടി അണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം,

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനമപി ദ്വിതീയ വിഭക്തി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയ വിഭക്തിയുടെ ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, പൂവിനു ചുറ്റും വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പൂവിന് ചുറ്റും വണ്ടുകൾ ഉണ്ട്. പുഷ്പം പരിതഹ ഭ്രമരാഹ സന്തി, അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികയുടെ ചുറ്റും ബാലന്മാർ ഉണ്ട്. അധ്യാപികാം പരിതഹ ബാലകാഹ സന്തി, ദ്വീപം പരിതഹ ജലം അസ്തി, ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി, ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപിനു ചുറ്റും ജലം ഉണ്ട്. ദ്വീപം പരിതഹ ജലം അസ്തി, രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. വരയുടെ ഇരുവശത്തും കളിക്കാർ ഉണ്ട്. രേഖാം അഭിതഹ ക്രീഡാകാരാഹ സന്തി, വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും പൂജാരിമാർ ഉണ്ട്. വിഗ്രഹം അഭിതഹ അർച്ചകാഹ സന്തി, പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി, പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി, പ്രയത്നം ഇല്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നമില്ലാതെ കാര്യം സാധിക്കുകയില്ല. പ്രയത്നം വിനാ കാര്യം ന സിദ്ധ്യതി, ശർക്കരാം വിനാ അഹം ചായം ന പിബാമി, പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി, പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. പഞ്ചസാര ഇല്ലാതെ ഞാൻ ചായ കുടിക്കുകയില്ല. ശർക്കരാം വിനാ അഹം ചായം ന പിബാമി, ലേഖനീം വിനാ കഥം ലിഖാമഹ, പേന ഇല്ലാതെ എങ്ങനെ എഴുതും. ലേഖനീം വിനാ കഥം ലിഖാമഹ, പേന ഇല്ലാതെ എങ്ങനെ എഴുതും. പേന ഇല്ലാതെ എങ്ങനെ എഴുതും. ലേഖനീം വിനാ കഥം ലിഖാമഹ, നേത്രം വിനാ ദർശനം ന ഭവതി, കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി, കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. കണ്ണില്ലാതെ ദർശനം നടക്കുകയില്ല. നേത്രം വിനാ ദർശനം ന ഭവതി, ഇന്ധനം വിനാ യാനം ന ചലതി, ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി, ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനമില്ലാതെ വണ്ടി ഓടുകയില്ല. ഇന്ധനം വിനാ യാനം ന ചലതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രാജി.
1: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ്. നീ ഒന്നറിയും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരിന് കീഴിലെ നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാനുള്ള കാലാവധി നീട്ടണമെന്ന് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 18 നിലവിലെ എൻറോൾമെന്റ് കാലാവധി അവസാനിപ്പിക്കാനിരിക്കെ നിരവധി പ്രവാസികൾക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി, വരുമാനക്കുറവ്, ജോലി നഷ്ടപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാൽ ഇപ്പോൾ അംഗത്വമെടുക്കാൻ കഴിയാത്തവർക്കും അവസരം ലഭിക്കണം. പ്രവാസികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് എൻറോൾമെന്റ് കാലാവധി നീട്ടാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന്

0: അടുത്ത പുതുക്കൽ സമയത്തും പുതിയ അംഗങ്ങളെ ചേർക്കാനും പ്രീമിയം മാറ്റം വരുത്താനും അവസരം നൽകണമെന്നും പ്രവാസി വെൽഫെയർ ഖത്തർ ആവശ്യപ്പെട്ടു. സൊമാലിയൻ വംശജയും യു എസ് കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറിനെതിരെ ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുന്നതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയ്ൻ മുല്ലിൻ സ്ഥിരീകരിച്ചു. യു എസിലേക്ക് കുടിയേറുന്നതിനായി ഇൽഹാൻ ഒമാർ തന്റെ സ്വന്തം സഹോദരനെയാണ് വിവാഹം കഴിച്ചതെന്ന ആരോപണത്തിലാണ് ഈ നടപടി. ഡാളസിൽ നടന്ന റിപ്പബ്ലിക്കൻ കൺവെൻഷനിടെ കൺസർവേറ്റീവ് മാധ്യമ പ്രവർത്തകൻ ബെന്നി ജോൺസൺ നൽകിയ അഭിമുഖത്തിലാണ് മുല്ലിൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്ലെനോ സെഹിയോൺ മർത്തോമ ചർച്ച് സഭാംഗം ജോബി മാത്യു 11 സെപ്റ്റംബർ നിര്യാതനായി. പൊതുദർശനവും സംസ്കാരവും 19 സെപ്റ്റംബർ രാവിലെ 9 മണിക്ക് പ്ലെനോ സെഹിയോൺ മർത്തോമ ചർച്ചിൽ വച്ച് നടക്കും. തുടർന്ന് പ്ലെനോ മ്യൂച്വൽ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ആകാശത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: പറവാലോ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: What?

மணியே மணிக்குயிலே மாலை இளங்கதிரழகே கொடியே கொடிமலரே

മൂന്ന് മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.